ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ ആ നിശ്ചലതയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം. ആ നിശ്ചലത തന്നെ ശിവം. ആദ്യം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ദേഹം ഇതിനെയൊക്കെ നിഷേധിച്ചു. അടുത്തത് അല്പം സൂക്ഷ്മതലത്തിലേക്ക് പോവുകയാണ്. നച പ്രാണസംജ്ഞോ നവൈ പഞ്ചവായു നവാ സപ്തധാതുർ നവാ പഞ്ചകോശ ന വാക്പാണിപാദൗ നച ഉപസ്ഥവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എന്റെ സ്വരൂപം, സ്വരൂപത്തിനെ ഇപ്പൊ കാണിച്ചു തന്നു ഞാൻ എന്നുള്ള അനുഭവം. ആ അനുഭവം തെളിയാൻ എന്താ തടസ്സം? എത്ര എളുപ്പം കേൾക്കുമ്പോ അല്ലെ, കഷ്ടമേ ഇല്ല. എളുപ്പം കേൾക്കുമ്പോ ഇത്രയധികം എളുപ്പമായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് വൈകുണ്ഠത്തിൽ പോകണ്ട, കൈലാസത്തിൽ പോകണ്ട, ഒരു ചലനം പോലും വേണ്ട. പഴയ ഒരു പാട്ടുണ്ട് നന്ദനാർ ചരിത്രത്തിൽ, അദ്ദേഹം അതില് ഗോപാലകൃഷ്ണ ഭാരതി പാടി. ഇത് വളരെ കഠിനം. അയ്യേ മെത്ത കഠിനം, ഈ വിദ്യ വളരെ കഠിനം. ഏത് വിദ്യ? ബാസിയാലേ മൂലക്കനൽ, ഈ അഗ്നി കുലകുണ്ടലിനിയെ എഴുന്നേൽപ്പിച്ച സ്വരൂപത്തിൽ പോയി മൂലാധാരത്തിൽ ചെന്ന് ജ്ഞാനമാവുന്ന പാല് കുടിക്കുന്ന യോഗരഹസ്യം, അയ്യേ മെത്ത കഠിനം എന്ന് പാടി. അത് കേട്ട് മുരുകനാർ സ്വാമികൾ അതിനൊരു പാരഡി പോലെ എഴുതി, അയ്യേ അതിസുലഭം ആത്മവിദ്യയേ അതിസുലഭം. ഈ ആത്മവിദ്യ വളരെ സുലഭം എന്നാണ്. എന്നിട്ട് മഹർഷിയുടെ അടുത്ത് പൂരിപ്പിക്കാൻ കൊടുത്തു. അപ്പൊ എഴുതി, കർമാദികട്ടവീഴ ജന്മാദിനഷ്ടമേഴ എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത് ശൊൽമാനത തനുവിൻ കർമാതി ശിരിതിൻറി ചുമ്മാ അമർന്നിരുക്ക അമ്മാ അകത്തിൽ ആത്മജ്യോതിയേ ഇരാത് ഭീതിയേ ഇൻപ അംബോധിയേ അയ്യേ അതിസുലഭം ആത്മവിദ്യയേ അതിസുലഭം. ഈ ആത്മവിദ്യ വളരെ സുലഭം എന്നാണ്. എന്താ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്ത് അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ കർമാദി കട്ട് അവിഴ, കർമ്മത്തിന്റെ കെട്ട് ബന്ധനം അഴിഞ്ഞു പോകുന്നു എന്നാണ്. ജന്മാദി നഷ്ടം എഴ, ജനനം മരണം മുതലായിട്ടുള്ളതൊക്കെ നഷ്ടമായി പോകുന്നു. അതിന് എന്മാർഗം, എല്ലാ മാർഗത്തിനേക്കാളും ഇന്മാർഗം മിക്ക എളിത്, എല്ലാത്തിനേക്കാളും വളരെ എളുപ്പം എന്നാണ്, സുലഭം. ബാക്കിയുള്ള മാർഗത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഈ മാർഗത്തിലോ ശൊൽ എന്ന് വെച്ചാൽ വാക്ക്, മാനത മനസ്സ്, തനു ശരീരം, ശൊൽ മാനത തനുവിൻ കർമാദി ശിരിത് ഇൻട്രി, ശരീരത്തിന്റെയോ വാക്കിന്റെയോ മനസ്സിന്റെയോ ഒരു ചലനവും കൂടാതെ ചുമ്മാ അമർന്നിരിക്ക, തന്നിൽ താൻ ചുമ്മായിരിക്കാം, ചുമ്മാ അമർന്നിരിക്ക അമ്മാ. അമ്മ എന്ന് വെച്ചാൽ ആശ്ചര്യം എന്നാണ്. നമ്മളപ്പോഴേ അയ്യോ എന്ന് പറഞ്ഞ പോലെ, അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ, ചുമ്മാ ഇരുന്നാ എന്ത് കിട്ടും? ഇതൊക്കെ ചലിക്കാതെ നിൽക്കുമ്പോ അകത്ത് ഉള്ളില് ഹൃദയത്തിൽ ആത്മജ്യോതിയെ, ആത്മജ്യോതി പ്രകാശിക്കുന്നു. അത് പ്രകാശിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? ഇരാത് ഭീതിയെ, ഭയമില്ല എന്നാണ്. ഇൻപ അംബോധിയെ, ഇൻപം എന്ന് വെച്ചാൽ ആനന്ദം, അംബോധി എന്ന് വെച്ചാൽ സമുദ്രം, ആനന്ദ സമുദ്രം. ഇൻപ അംബോധിയെ നിതാനുഭൂതിയെ എന്നാണ് ആത്മാനുഭവം. അപ്പൊ ആ ആത്മാനുഭവം സഹജസിദ്ധമാണ് എല്ലാവർക്കും. ആത്മാനുഭവം സഹജസിദ്ധമാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുന്നു നമ്മൾ. ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുന്നു. തിരിക്കുമ്പോൾ നമ്മൾ കാണും. എന്താ കാണുക? ശ്രദ്ധയെ അടുത്തു നിൽക്കുന്നവർ ചലിപ്പിക്കും. എപ്പോഴും നമുക്ക് മായ നമുക്ക് അടുത്തു നിൽക്കുന്നവരാണ്, നമ്മളുടെ അടുത്തുള്ളവരാണ് അല്ലെ.
അടുത്തുള്ളവർ. അതുകൊണ്ടാണ് കുടുംബത്തിനെ ഉപേക്ഷിക്കൽ, ലോകത്തിനെ ഉപേക്ഷിക്കൽ. പക്ഷെ കുടുംബം ലോകമൊന്നും വിട്ടാ പോരാ, നമ്മളുടെ ശരീരത്തിലുള്ള കുറെ ആളുകളുണ്ട്, അവര് തന്നെ നമ്മളുടെ ശ്രദ്ധയെ ആ സ്വരൂപത്തിൽ നിന്നും ചലിപ്പിക്കും. ആരൊക്കെയാ അവര്? അതാണ് ആദ്യം അവരെ കുറെ പേരുടെ പേര് പറഞ്ഞു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ദേഹം, ഇന്ദ്രിയങ്ങളെ ഒക്കെ പതറും, ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോകും. അറിയുന്നവനെ ശ്രദ്ധിക്കുമ്പോ ശരീരത്തിലും അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന തോട്ട്സിലും ഒക്കെ പോകും. അതിന്ന് പിന്തിരിപ്പിക്കാനാണ് അവയൊക്കെ നിഷേധിക്കുന്നത്. ഇവിടെയും നോക്ക, നച പ്രാണസംജ്ഞ, ഈ പ്രാണൻ ആയിട്ടൊന്നും ഉള്ളിലുണ്ടല്ലോ, അത് ഞാനല്ല. പ്രാണനെ പഞ്ചവായുഹു, അഞ്ചു വായുവാണ് ഉള്ളില്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഈ അഞ്ച് വായു, അഞ്ച് തരത്തില് വായുവൊന്നുമില്ല, ഒരു വായുവേ ഉള്ളൂ. അഞ്ച് ജോലി ചെയ്യണു, അത് അത്രേ ഉള്ളൂ. ഹൃദിപ്രാണ, ഗുദേ അപാന, സമാനോ നാഭിമണ്ഡല, ഉദാന കണ്ഠദേശസ്ഥ, വ്യാന സർവശരീരക. ഹൃദയത്തിൽ പ്രാണൻ, ഗുദത്തിൽ പുറമേക്ക് വിസർജനാദികൾ ചെയ്യുന്നത് അപാനൻ. ഹൃദിപ്രാണ, ഗുദേ അപാന, വയറില് ഡൈജഷൻ ഒക്കെ ചെയ്യുന്നത് സമാനൻ. ഉദാനൻ കണ്ഠത്തിൽ, അവസാനം ജീവനെ വലിച്ചുകൊണ്ടുപോകുന്നത് ഉദാനൻ. ശരീരത്തിൽ മുഴുവൻ സംക്രമണം ചെയ്യുന്നു വ്യാനൻ. ഹൃദിപ്രാണോ ഗുദേപാന സമാനോ നാഭിമണ്ഡലെ, ഉദാന കണ്ഠദേശസ്ഥ, വ്യാന സർവശരീരക. അപ്പോ ഇതിനാണ് പഞ്ചവായു എന്ന് പറയാം. അപ്പോ നച പ്രാണസംജ്ഞോ നവാ പഞ്ചവായുഹു, നവാ സപ്തധാതുഹു, ഏഴ് ധാതുക്കൾ നമ്മളുടെ ശരീരത്തിൽ. ഏഴു ധാതുക്കളുണ്ട്: രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഈ ഏഴ് ധാതുക്കളും ഞാനല്ല. ഇനിയിപ്പോ കെമിസ്ട്രിയോ അനാട്ടോമിയോ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ധാരാളം അംഗഭാഗങ്ങളൊക്കെ ഉള്ളിൽ തോന്നും. ഇതൊന്നും ഞാനല്ല, ഈ വസ്തുക്കളൊന്നും ഞാനല്ല, ഇതൊക്കെ എന്റെ ചുറ്റുമുള്ള ഒരു മാംസപിണ്ടമാണത് മുഴുവൻ. ഇതൊന്നും ഞാനല്ല. ഒരമ്മയോട് ഞാൻ ആരാണെന്ന് ചോദിച്ചു, എനിക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞു അമ്മ. എന്താ കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭഗവാൻ എന്റെ മുമ്പിൽ ഒരു അസ്ഥികൂടം കാണിച്ചു തന്നു. നല്ല കൂത്തായി. ഈ അസ്ഥികൂടം ഒന്ന് ഞാനല്ല, കാണുന്നതിനെ ഒക്കെ തള്ളിക്കളയണം എന്നാണ്. ഉള്ളിൽ ഒരുപക്ഷെ സാക്ഷാത് ശിവൻ ശൂലം പിടിച്ച് ജടാധാരിയായി മുമ്പിൽ നിന്നാൽ ഈ ശിവനും ഞാനല്ല, ഇത് വന്നിട്ട് പോകുന്ന ശിവനാണ്. നമ്മുടെ മഹർഷി അരുണാചല ശിവനോട് അപാര ഭക്തിയുള്ള ആള്. ആ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങയുടെ മുമ്പിൽ അരുണാചല ശിവൻ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങ് എന്തു വരം ചോദിക്കും ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, ഈ പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊന്നും, ഈ പ്രത്യക്ഷപ്പെടുന്ന വേലയെല്ലാം എങ്കിട്ട വെച്ചുക്കാതെ ചൊല്ലുവേ. ഈ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഇടപാട്, ഈ ട്രിക്കൊന്നും എന്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നു. കാരണം എന്താ, ഈ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ അസത്യമാണ്. ഇന്ദ്രിയമേ അസത്യമായിരിക്കുമ്പോ ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകും, പിന്നെ വിരഹദുഃഖം. അപ്പോ പ്രത്യക്ഷപ്പെടുകയും വരികയും പോവുകയും ചെയ്യും. ഗോപസ്ത്രീകൾ എത്ര കാലം പുറമേക്കുള്ള കൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരുന്നു, അത്രകാലം അവർക്ക് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വന്നു. കൃഷ്ണൻ അവരെ വിട്ടുപോയി. എന്നിട്ട് കൃഷ്ണൻ ഉദ്ധവരോട് മെസ്സേജ് അയച്ചു. അതില് കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ വരികയും പോവുകയും ചെയ്യുന്ന പുറമേക്ക് കാണുന്ന ഒരു രൂപമാണെന്ന് ധരിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം നിശേഷം മാറിക്കിട്ടില്ല. ഞാൻ ജ്ഞാനമയനാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ്, ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാത്തവനാണെന്ന് അറിയണം. അതിനാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്, നിങ്ങൾക്ക് പുറമേക്ക് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാത്തത്. നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ഇനിയും തെറ്റിദ്ധരിക്കും, ഈ പുറത്ത് കാണുന്നതാണ്. ഈ പുറത്ത് കാണുന്നതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം അപ്രത്യക്ഷമാവും, എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് പുറമേക്ക് കാണുന്നതിനെ ഒന്നും ആശ്രയിക്കരുത്, ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഒരു ദർശനവും, കാണുന്നതൊന്നും ഞാനല്ല, കാണുന്നവനിലേക്ക് ശ്രദ്ധയെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്ന പദാർത്ഥത്തിൽ നിന്നുമൊക്കെ കാണുന്നവൻ, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് എന്നാണ്.
അറിയുന്നത് വസ്തുക്കളിൽ നിന്നൊക്കെ അറിഞ്ഞിടുന്നവനിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ല. ബന്ധമൊക്കെ ശരീരം ഞാനെന്ന് കരുതിയാൽ ബന്ധം, മനസ്സ് ഞാനെന്ന് കരുതിയാൽ ബന്ധം, ബുദ്ധി ഞാനെന്ന് കരുതിയാൽ ബന്ധം. ഇതൊക്കെ ദൃശ്യപദാർത്ഥമാണ്. ഞാൻ ഇതിനെയൊക്കെ അറിയുന്ന അവബോധമാണ്. ആ അവബോധത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ശ്രദ്ധ തിരിക്കുമ്പോ പ്രാണനെ ഉള്ളിൽ കാണുന്നു. പ്രാണമയമായ ഒരു പ്രപഞ്ചം കാണും നമ്മളുടെ ഉള്ളിൽ. സ്പന്ദനം ഏർപ്പെടുന്നത് കാണും. ശരീരത്തിൽ മുഴുവൻ പ്രാണസഞ്ചാരം ഏർപ്പെടുന്നത് കാണും. ഈ പ്രാണസഞ്ചാരത്തിലും വീണുപോകരുത് എന്നാണ്. ആ പ്രാണസഞ്ചാരം ഏർപ്പെടുമ്പോൾ അവർക്ക് ചിലപ്പോൾ സിദ്ധികളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് പല വിധത്തിൽ ആനന്ദം ഉണ്ടാകും. മറ്റുള്ളവരുടെ പ്രാണനെയും ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതാണ് ചിലരുടെയൊക്കെ പ്രാണായാമ മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടെ സന്നിധിയിൽ അത് വളരെ എഫക്റ്റ് ആവും. അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ, അവരവരുടെ പ്രാണമണ്ഡലത്തിൽ നിൽക്കുന്നു. അവരുടെ അടുത്ത് വരുന്നവരുടെ പ്രാണനെയും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതും അശാശ്വതമാണ്, ഇതും ശാശ്വതമല്ല. ന പ്രാണസംജ്ഞോ നവാ പഞ്ചവായുഹു ന സപ്തധാതുഹു നവാ പഞ്ചകോശ. പഞ്ചകോശങ്ങളുണ്ട്, നമുക്ക് അഞ്ച് ഡ്രസ്സും ഉണ്ടെന്നാണ്. അന്നമയം ഈ ശരീരം, ഇതിനുള്ളിൽ പ്രാണമയം നമ്മളിപ്പോ പറഞ്ഞുവല്ലോ. അത് അതിനും പുറകെ മനോമയം, മനസ്സുകൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം. അതിനും പുറകെ വിജ്ഞാനമയം, അറിവിന്റെ ഒരു മണ്ഡലം, ഇൻസൈറ്റ്സിന്റെ ഒരു മണ്ഡലം. അതിനും പുറകില് ആനന്ദമയം, ആനന്ദത്തിന്റെ ഒരു മണ്ഡലം. ഇതിനൊക്കെ പുറകിൽ നിഗൂഢമായി മഹാവാക്യഗൂഢം ആയ വസ്തു നിൽക്കുന്നു. ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ആവിർഭവിച്ച് തിരോഭവിക്കും. അന്നമയം ആവിർഭവിച്ച് തിരോഭവിക്കും. പ്രാണമയം ചലിച്ചുകൊണ്ടേയിരിക്കും. മനോമയം സദാചപലമായിട്ടിരിക്കും. വിജ്ഞാനമയവും വരികയും പോവുകയും ചെയ്യും. ആനന്ദമയവും അല്പാൽപമായി ആവിർഭവിക്കുകയും മറയുകയും ചെയ്യും. പക്ഷെ ഇതിനൊക്കെ പുറകിൽ ആവിർഭാവ തിരോഭാവമില്ലാതെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ബോധം, ആ ബോധമാണ് ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ന വാക് പാണി പാദൗ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഞാനല്ല. ഗമനം, ആദാനം, മലവിസർജനം, ആനന്ദിക്കൽ, ഭക്ഷണം മുതലായിട്ടുള്ളതൊക്കെ ചെയ്യുന്ന വാക്ക്, പാണി, വർത്തമാനം പറയൽ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം മുതലായിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും ഞാനല്ല. ഇത് കർമ്മേന്ദ്രിയങ്ങൾ. ഇതിന് കർമ്മം, കർമ്മമാണ് പ്രധാനം. മറ്റേത് ജ്ഞാനപ്രധാനം, അറിയുക. ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഞാനല്ല, അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഞാനല്ല, പ്രാണനും ഞാനല്ല, അഞ്ച് വായുക്കളും ഞാനല്ല. ഇതൊക്കെ ഞാനല്ല, ഞാനല്ല, ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന യാതൊരു ബോധമുണ്ടോ, നിശ്ചലതയുണ്ടോ, ശാന്തിയുണ്ടോ, പൂർണത്വമുണ്ടോ, പരമപരിശുദ്ധമായ ബോധാനുഭവമുണ്ടോ, ആ ബോധാനുഭവമാണ് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ഇത് നമുക്ക് നല്ലവണ്ണം തെളിയണം. കഴിയുന്നതും ഈ സത്യം അറിഞ്ഞനുഭവിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കണം എന്നാണ് ഭഗവാൻ ഗീതയില് പറയുന്നത്. അർജുന, ഈ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് ബ്രാഹ്മീസ്ഥിതി. ഏഷാ ബ്രാഹ്മീസ്ഥിതി പാർത്ഥ ന ഏനാം പ്രാപ്യ വിമുഹ്യതി. തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയാൽ അവൻ പിന്നെ മോഹിച്ചു പോവില്ല. സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അന്ധകാലത്തിലെങ്കിലും ഈ സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കുന്നു. അപ്പോ സത്സംഗത്തിൽ നമ്മൾ ഈ സത്യം അറിയുകയും മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെ, ഈ ഇൻസൈറ്റ് ഉള്ളവരെ ഇത് ഓർമ്മിപ്പിക്കണം. അടുത്തിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അടുത്തുപോയി കരയരുത്. മരിക്കുന്നവരോട് പോയിട്ട് അയ്യോ
നിങ്ങളെ വിട്ടിട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് നമ്മളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കും. അതൊന്നും വേണ്ട, അവരെടുത്ത് ചെന്ന് ഓർമ്മിപ്പിക്കുക, ഈ ശരീരം നിങ്ങളല്ല, മനസ്സ് നിങ്ങളല്ല. അപ്പോ സൂക്ഷ്മ തലത്തിലൊക്കെ അവർക്ക് ദർശനം ഉണ്ടാവും. പലർക്കും പ്രാണനും നിങ്ങളല്ല, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങള് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ആത്മാവാണ്, ബ്രഹ്മമാണ്. ഓർമ്മിക്കുക, ഓർമ്മിച്ചുകൊണ്ട് ആ സ്വരൂപത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് മരണമില്ല, ശരീരം മരിച്ചു പോകുന്നു, നിങ്ങളും മരിക്കുന്നില്ല. ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ ശ്രദ്ധ ആ സത്യത്തിൽ തിരിയുന്നവരെ ഓർമ്മിപ്പിക്കലാണ് മരിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം. നമ്മള് ജീവിച്ചിരിക്കുമ്പോ തന്നെ നല്ലവണ്ണം മനനം ചെയ്ത് ഈ സത്യത്തിനെ പിടികിട്ടിയാൽ പിന്നെ നമുക്ക് മരണമില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ശരീരത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, മനസ്സിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, പ്രാണനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, സൂക്ഷ്മ മണ്ഡലത്തിലുള്ള വിജ്ഞാനത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, അതിനേക്കാളും സൂക്ഷ്മമായ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന വികാരത്തിനെ, ആനന്ദ വികാരത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു. എല്ലാം തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ ശുദ്ധമായ ശിവം, പ്രജ്ഞ, ബോധം, ബ്രഹ്മം, അത് സ്വയം പ്രകാശമായി ഉള്ളിൽ തെളിഞ്ഞുവരും. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം മനോബുദ്ധി അഹങ്കാരചിത്താനിനാഹം നശ്രോത്രജിഹ്വേന ചഗ്രാണനേത്രേ നോമഭൂമിർന്ന തേജോ നായു ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം നാണസംജ്ഞോ നൈ പഞ്ചവായു മനസ്സ് ബുദ്ധി അഹങ്കാരം. ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് മൂലം. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നുള്ളത് പറഞ്ഞ് ശ്രോത്രജിഹ്വേ എന്ന് സൂചിപ്പിച്ചത്, ജ്ഞാനേന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രാണനാണ് കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് നച പ്രാണസംജ്ഞോ നവൈ പഞ്ചവായു നവാ സപ്തധാതുർ നവാ പഞ്ചകോശ ന വാക് പാണി പാദൗ. കർമ്മേന്ദ്രിയങ്ങളെ പറഞ്ഞു. കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന പ്രാണചലനമൊന്നും തന്നെ ഞാനല്ല. ജ്ഞാനേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന മനോചലനം ഞാനല്ല. കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന പ്രാണചലനവും ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം ചിദാനന്ദരൂപമായ ശുദ്ധ ശിവമാണ് ഞാൻ. നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവമേനൈവ മാത്സര്യഭാവഹം.

ദേശരാഗൗ എല്ലാ ദുഃഖത്തിനും മൂലകാരണം മനസ്സാണ്. മനസ്സ് എങ്ങനെ ഉണ്ടായി? രാഗദ്വേഷം കൊണ്ടോ ഉണ്ടായി. ഒരു വസ്തുവിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു, ഒരു വസ്തുവിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നില്ല. അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ, ദേ ടേക്ക് ഡീപ്പ് റൂട്ട്സ്. ഉള്ളില് ആഴത്തിൽ പതിഞ്ഞ് മനസ്സായി രൂപം പോണ്ട് നമ്മളുടെ ശാന്തിയെ ഭഞ്ജിക്കും. രാഗദ്വേഷത്തിനെ എങ്ങനെ മാറ്റും? രാഗദ്വേഷ വാസ്തവത്തിൽ നമ്മളിൽ ഇല്ല. രാഗദ്വേഷങ്ങളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ മനസ്സ് സുഷുപ്തിയിലുണ്ടോ? ഇല്ല. സുഷുപ്തിയിൽ യഥാർത്ഥത്തിൽ നിങ്ങളുണ്ടോ ഇല്ലയോ? സുഷുപ്തിയിൽ ഞാനുണ്ടോ ഇല്ലയോ? സുഷുപ്തിയിൽ ഞാനുണ്ട്, പക്ഷെ മനസ്സില്ല. അപ്പോ ഈ രാഗദ്വേഷാദികളൊക്കെ മനസ്സിന്റെ വികാരങ്ങളാണ്, എന്റെയല്ല. കാമക്രോധാദികളൊക്കെ മനസ്സിലാണോ ഉള്ളത്? എന്നിലില്ല. വിഷയവാസനകളെ എങ്ങനെ ഇല്ലാതാക്കും? വിഷയവാസനകളൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല, കാരണം വിഷയവാസനകൾ ഉണ്ടെങ്കിലല്ലേ ഇല്ലാതാക്കാൻ. വിഷയവാസനകളൊന്നും യഥാർത്ഥത്തിൽ എന്നിലില്ല, പിന്നെ എവിടെയാ ഉള്ളത്? മനസ്സിലുണ്ട്. മനസ്സ് ഞാനല്ല, സുഷുപ്തിയിൽ മനസ്സില്ലല്ലോ. സുഷുപ്തിയിൽ മനസ്സെവിടെ പോയി? മനസ്സേ ഇല്ല. അപ്പൊ മനസ്സിലാണ് രാഗദ്വേഷങ്ങളും കർത്തൃത്വം ഭോക്തൃത്വവും വിഷയവാസനകളും. അപ്പോ ഇവിടെ ആചാര്യസ്വാമികൾ അതിനെ തന്നെ നിഷേധിക്കുകയാണ്. യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിൽ രാഗമോ ദ്വേഷമോ കാമമോ ക്രോധമോ ഒന്നുമില്ല. ഏത് വരികയും പോവുകയും ചെയ്യുന്നു, അത് സത്തല്ല. രാഗം ദ്വേഷമൊക്കെ വരുന്നു പോകുന്നു, വാസ്തവത്തിൽ എന്നിലില്ല. എനിക്ക് ഇന്നലെ ദേഷ്യം വന്നു, പക്ഷെ ഇപ്പൊ ദേഷ്യമില്ല. എനിക്ക് ചിലപ്പോ ഇന്നിപ്പോ ദേഷ്യം വരും, ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഇല്ല, നടുവിൽ വരുന്നു പോകുന്നു. ഏ ഒരു വികാരത്തിനെയും നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒക്കെ ഒരു ഇന്ദ്രജാല പ്രകടനമാണ്, നമ്മളെ പറ്റിക്കുകയാണ്. നമ്മളിൽ വരുന്ന ഒരു വികാരവും ശാശ്വതമല്ല. യാതൊരു നല്ല വികാരമായാലും ചീത്ത വികാരമായാലും നമ്മൾ മെനക്കെട്ടാ പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ അതിനെ ഉപേക്ഷിക്കാൻ? ഉപേക്ഷിക്കാൻ എന്തുണ്ട് എന്നാണ് വാസ്തവത്തിൽ ആലോചിച്ചാൽ. യാതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനേ പറ്റില്ല. അത് വരികയും പോവുകയും ചെയ്യുന്നു. ദേഷ്യം വരുന്നു പോകുന്നു, അസൂയ വരുന്നു പോകുന്നു, ഒന്നും നിൽക്കണില്ല. അപ്പൊ അതിനോട് കൂട്ടുകൂടാതിരുന്നാൽ മാത്രം മതി. പലതും വരികയും പോവുകയും ചെയ്യും. കുഞ്ചുസ്വാമികൾ രമണ മഹർഷിയോട് ചോദിച്ചു, ഗിരിപ്രദക്ഷിണത്തിന് പോകുമ്പോ ചിത്തവൃത്തികളില്ലാതെ പോകണം എന്ന് വിചാരിക്കും, പക്ഷെ അനേക വിചാരങ്ങൾ വരുന്നു, അതിനെ എങ്ങനെ നീക്കും? അപ്പോ മഹർഷി കുഞ്ചുസ്വാമിയോട് ചോദിച്ചു, നിങ്ങൾ പ്രദക്ഷിണത്തിന് പോകുമ്പോ കുരങ്ങുകൾ റോഡ് ക്രോസ് ചെയ്യും, ഇടയ്ക്ക് ചിലപ്പോ ഒരു കൂട്ടമായിട്ട് വരും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അവര് മുഴുവൻ കടന്നു പോവാനായിട്ട് നിൽക്കും. നമ്മൾ പോയാൽ ചിലപ്പോ കൂട്ടമായിട്ട് വരുമ്പോ അവർ ആക്രമിക്കും. അപ്പൊ പോവാനായിട്ട് നിൽക്കും, അവര് മുഴുവൻ കടന്നു പോയി കഴിഞ്ഞാൽ നടക്കും. അതുപോലെ ചെയ്താൽ മതി എന്നാണ്. എന്നുവെച്ചാൽ വിചാരങ്ങളൊക്കെ വരും, വരട്ടെ, എത്ര വിചാരങ്ങൾ വേണമെങ്കിൽ വരട്ടെ, അത് കുരങ്ങന്മാർ റോഡ് ക്രോസ് ചെയ്യണ പോലെയാണ്. ദേ വിൽ ക്രോസ്. ഇപ്പൊ ഉണ്ട്, ആ ഇരിക്കട്ടെ, കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അത് പോകും. അപ്പൊ ഈ രാഗം ദ്വേഷം കോപം ഇതൊക്കെ എന്റെയാണ് എന്ന് കരുതുമ്പോഴാണ് വിഷമം ഉണ്ടാവുന്നത്. ഇതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലുള്ള പോലെ എന്റെ മനസ്സിൽ നിൽക്കണു, അത്രയേ ഉള്ളൂ. അത് നിൽക്കണു പോകണു. ഇതൊക്കെ എന്നിലുണ്ട്, ഇതിൽ ഞാനില്ല. എന്റെ കൂട്ടില്ലെങ്കിൽ അവയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മനസ്സിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നാണ്. മനസ്സിൽ എന്തു വേണമെങ്കിലും ഉണ്ടാവട്ടെ, ഈ മനസ്സ് ഞാനല്ല. മനസ്സിൽ എന്തു വരുമ്പോഴും പറയുക, ഈ മനസ്സ് ഞാനല്ല, മനസ്സ് എന്റെയും അല്ല. പ്രകൃതിയിൽ എന്തൊക്കെയോ നടക്കണു, അതുപോലെ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ട് പോട്ടെ, അത് പറയണതൊന്നും ഞാൻ കേൾക്കണില്ല, മിണ്ടാതെ മാറി നിൽക്കണം. അതിനുള്ള വഴിയാണ് നമേ ദ്വേഷരാഗവും. എനിക്ക് രാഗവുമില്ല, ദ്വേഷവുമില്ല. നമേ ലോഭമോഹവും. എനിക്ക് ലോഭവുമില്ല, മോഹവുമില്ല. ഇതൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ ശുദ്ധ പ്രജ്ഞയെ സ്വരൂപമായ ആത്മാവിലില്ല. മതോ നൈവമേ. എനിക്ക് മതവുമില്ല. നൈവമാത്സര്യഭാവ. എനിക്ക് എങ്ങനെ ഇതൊക്കെ ഇല്ലയോ, നോക്കണം, എന്നിൽ എങ്ങനെ ഇതൊന്നും സത്യമല്ലയോ, അതുപോലെ തന്നെയാണ് മറ്റുള്ളവരിലും. അതുകൊണ്ട് മറ്റുള്ളവരിലും ഇതൊന്നും ആരോപിക്കരുത് എന്നാണ്. നമുക്ക് എല്ലാവരിലും ഈശ്വരനെ കാണാനുള്ള വഴി ഇതാണ്. എല്ലാവരിലും ഈശ്വരനെ കാണാൻ എളുപ്പമല്ല. കാരണം എന്താ? നമ്മൾ എന്തിനെ കാണും? ഈശ്വരനെ കാണണം എന്ന് പറഞ്ഞു നോക്കുമ്പോ അവരിൽ അഹങ്കാരത്തിനെ കാണും, മാത്സര്യത്തിനെ കാണും, കോപത്തിനെ കാണും, ദ്വേഷത്തിനെ കാണും, ഇതൊക്കെ കാണും.
ഇതൊക്കെ കാണാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊന്നും വാസ്തവത്തിൽ എന്നിൽ ഇല്ലാത്തതുപോലെ മറ്റുള്ളവരിലും ഇല്ല, വെറും തോന്നൽ മാത്രമാണ്. മനസ്സിന്റെ മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. സ്വരൂപത്തിൽ ആരുടെയും സ്വരൂപത്തിൽ ഇതൊന്നുമില്ല. മതോനൈവമേനൈവ മാത്സര്യഭാവ. സുബ്രഹ്മണ്യനെ കാണാനായി ഒരു അമ്പലത്തിൽ പോയി, മുരുകൻ കോവിൽ. ഭഗവാനെ നല്ലവണ്ണം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. മുരുകനെ തൊഴാൻ പോയപ്പോ ശ്രദ്ധ മുഴുവൻ എവിടെയാ പോണെന്ന് വെച്ചാൽ, ഈ പൂജാരികൾ കാണിക്കുന്ന കോമാളി തരത്തിൽ അവര് പണം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ചുറ്റും നിൽക്കണം. അവരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സ്വാമിയെ നോക്കാനേ പറ്റിയില്ല. അപ്പോ ആലോചിച്ചു, ഇവരെ നോക്കാനാണോ നമ്മൾ മെനക്കെട്ട് ഇത്രയും ദൂരം വന്നത്? അവരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേണ്ടത് എന്താ? അവരൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരുടെ ഇടയെ കൂടെ നോക്കണം. അങ്ങനെ വിചാരിച്ചാൽ ഒരു തടിമാടം നടുവിൽ വന്ന് നിൽക്കും. എന്നാലും പിന്നെയും അയാളെ മാറ്റിയിട്ടെങ്കിൽ, അയാൾ മാറുന്നത് കാത്തു നിന്നിട്ടെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടിട്ട് വരണമെന്നല്ലാതെ ഇവരെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് സ്വാമിയെ നോക്കാനേ പറ്റില്ല. തൊഴാൻ പോയിട്ട് ഇവരുടെ ഒക്കെ ദൂഷ്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ടി വരും, ഇവരിങ്ങനെയൊക്കെ കാണിക്കണമല്ലോ എന്ന്. ഇവരിങ്ങനെ ഇവരല്ല, ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഇവരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ അതേപോലെ ഓരോ ശരീരത്തിലും ഉള്ള സുബ്രഹ്മണ്യ സ്വാമിയെ കാണണമെങ്കിൽ അവിടെയൊക്കെ പൂജാരികൾ ഉണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ വരും. അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വാമിയെ കാണണം. ചിദാനന്ദരൂപമായ ശിവത്തിനെ ഓരോന്നിലും കാണണം. അതിന് ശവത്തിനെ മാറ്റി നിർത്തിയാലേ ശിവത്തിനെ കാണാൻ പറ്റുമുള്ളൂ. എക്സ്റേ എടുക്കുമ്പോൾ ഉള്ളിലുള്ളത് കാണുന്ന പോലെ ഒരു എക്സ്റേ വിഷൻ ഉണ്ടാവണം ഉള്ളിലുള്ള വസ്തുവിനെ കാണാനായിട്ട്. ബാക്കിയൊക്കെ മാറ്റി നിർത്തിയിട്ട് കാണുകയും വേണം. എന്തൊക്കെയോ ഉണ്ടാവും, പലതും ഉണ്ടാവും, അതിലൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ശ്രദ്ധിച്ചാൽ നമുക്കാണ് നഷ്ടം. അല്ലാതെ എല്ലാവരിലും ഒരേ ബോധം എന്ന് കാണാനുള്ള സീക്രട്ട് പഠിച്ചാൽ നമുക്ക് യോഗ സാധനയ്ക്ക് ഇങ്ങനെ കണ്ണടച്ചിരിക്കേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ഥിതി. കണ്ണുകൊണ്ട് ഓരോരുത്തരെയും കാണുമ്പോൾ പൂജയാണ്, ഓരോ ശരീരം കാണുമ്പോഴും ദിവ്യക്ഷേത്ര ദർശനമാണ്. ഈ പഠിച്ചു കഴിഞ്ഞാൽ പഴത്തിന്റെ തോല് ഉരിച്ച് പഴം ഉള്ളിലുള്ള പഴം കഴിക്കണ പോലെ ഓരോ ശരീരത്തിനെ കാണുമ്പോഴും അതിന്റെ പുറമേക്കുള്ള മറ നീക്കി ഉള്ളിലുള്ളത്. സ്വർണം എടുക്കണമെങ്കിൽ ഒരുപക്ഷെ അല്പം കുറച്ച് ഗ്രാം സ്വർണം എടുക്കണമെങ്കിൽ ആ ഭൂമിയിൽ നിന്നും ടൺ കണക്കിന് ചളിയും മണ്ണും കല്ലും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അത്രേ ഒരു ഗ്രാം കുറച്ച് ഗ്രാം സ്വർണം എടുക്കാൻ. അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ചൈതന്യം കുറച്ച് ഗ്രാം ചൈതന്യമെങ്കിലും ഓരോ ശരീരത്തിലും കാണണമെങ്കിൽ ആ ശരീരത്തിലുള്ള ടൺ കണക്കിനുള്ള ചളിയും മണ്ണും ഒക്കെ മാറ്റിയിട്ട് വേണം കാണാൻ നമുക്ക്. നമ്മൾ അപ്പൊ പക്ഷെ സ്വർണം എടുക്കുന്ന ആളുകൾ ആ ചളിയും മണ്ണും നോക്കിക്കൊണ്ടിരിക്കുവോ? അവര് ചളിയും മണ്ണും ഒന്നും ശ്രദ്ധിക്കുകയേ ഇല്ല. രണ്ട് ഗ്രാം സ്വർണം കാണുമ്പോ ആ സ്വർണത്തിലാണ് ശ്രദ്ധ. അതേപോലെ നമ്മളുടെ ശരീരം പോലെ തന്നെ കാണുന്നവരിലുള്ള ശരീരവും അവരുടെ മോട്ടീവ്സ്, അവരുടെ മനസ്സ്, അവരുടെ അഹങ്കാരം, അവരുടെ രാഗദ്വേഷം, അവരിലുള്ള ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ ടൺ കണക്കിനുള്ള ചളിയാണ്. അതിന്റെ ഒക്കെ നടുവിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് യാതൊന്നു സ്ഫുരിക്കുന്നുവോ അത് അതിന്റെ നടുവിലുള്ള കുറച്ച് ഗ്രാം സ്വർണമാണ്. ആ കുറച്ച് ഗ്രാം സ്വർണത്തിനെയേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഈ ടൺ കണക്കിനുള്ള ചളിയൊക്കെ മാറ്റി നിർത്തണം, അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അപ്പൊ നമേ ദ്വേഷ രാഗവും, എനിക്ക് ദ്വേഷമോ രാഗമോ ഇല്ല, അതൊക്കെ ടൺ കണക്കിനുള്ള ചളി. നമേ ലോഭമോഹവും, ലോഭം മോഹവും ഒന്നുമില്ല, അതൊന്നും എന്നിലില്ല, അതൊക്കെ ഇതാ ശരീരത്തിലും മനസ്സിലും ഒക്കെ കിടക്കുന്നു. മതോ നൈവമേ, എനിക്ക് അഹങ്കാരവും ഇല്ല. നൈവ മാത്സര്യഭാവ, കോമ്പറ്റീഷനും ഇല്ല, മറ്റുള്ളവരെ കടത്തിവെട്ടണം എന്നുള്ള ആഗ്രഹമില്ല. ന ധർമ്മോ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുമല്ലോ, ഇതൊന്നും ആത്മാവിനെവിടെ ധർമ്മം? ആത്മാവിന് ധർമ്മം കൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് അർത്ഥം കൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് കാമം കൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് മോക്ഷം കൊണ്ട് എന്ത് പ്രയോജനം? അത് നിത്യമുക്ത വസ്തുവാണ്, അതിന് മോക്ഷം എന്തിന്? അപ്പൊ ന ധർമ്മോ ന ച അർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ, എനിക്ക്
യാതൊരു വിധത്തിലുള്ള പ്രകൃതിയുടെ വികാരങ്ങളും എന്നിലില്ല, പ്രകൃതിയുടെ വികാരങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല, അതൊക്കെ പ്രകൃതിയിൽ വർത്തിക്കുന്നു. ഞാൻ പ്രകൃതിയല്ല, ഞാൻ പൂർണ്ണനായ പുരുഷൻ, ചിദാനന്ദരൂപമായ ശിവം. നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവമേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ച അർത്ഥോ ന കാമോ ന മോക്ഷഃ. എനിക്ക് മോക്ഷമോ യാതൊന്നും വേണ്ട. എപ്പ നമ്മൾ ഒന്നും വേണ്ട എന്ന് പറയണോ അപ്പൊ എല്ലാം കിട്ടും, അതാണ് സീക്രട്ട്. എപ്പ എനിക്ക് യാതൊന്നും വേണ്ട, എനിക്ക് മോക്ഷവും വേണ്ട, എനിക്ക് യാതൊരു നേട്ടങ്ങളും വേണ്ട, യാതൊന്നും എനിക്ക് കിട്ടണ്ട, യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ മുക്തനാവും. വേണം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അടിമകളായിട്ടിരിക്കുന്നു. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാവും. പൂതനയായാലും സ്വതന്ത്രയാവും. പൂതനാ മോക്ഷത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാഗവത വ്യാഖ്യാതാക്കൾക്ക് നല്ല ഒരു ചാതുര്യം. വസുദേവർ ദേവകി സാക്ഷാത് ഭഗവാനെ പ്രസവിച്ച അമ്മയും അച്ഛനും ഒക്കെ അവസാന കാലം വരെ എന്താണ് ബ്രഹ്മം അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂതനയ്ക്ക് മാത്രം ഒരു ക്ഷണത്തിൽ മുക്തി കൊടുക്കാൻ എന്താണ് വിധിയുള്ളത് എന്ന് വെച്ചാൽ, പൂതന പരമദുഷ്ടയായിരുന്നു വാസ്തവം, പക്ഷെ അവൾ വേണ്ട എന്ന് പറഞ്ഞു അത്ര. ഇനി ഒന്നും വേണ്ട, വിടൂ, മതി മതി എന്ന് പറഞ്ഞു അത്ര. ആരും മതി എന്ന് പറയണോ അപ്പൊ അവർക്ക് മുക്തി എന്നാണ്. എങ്ങനെയാ പൂതന പറഞ്ഞത് മതി എന്ന്? ഭഗവാൻ പിടിച്ച് ഞെക്കിയപ്പോ, ഞെക്കി തുടങ്ങിയപ്പോ പൂതന പറഞ്ഞു മതി എന്നാണ്. എനിക്ക് അലം അലം മാ മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി വിമുഞ്ച, എന്നെ മുക്തയാക്കൂ, മുഞ്ച മുഞ്ച വിടൂ വിടൂ വിടൂ, അലം അലം അലം. പുറമേക്ക് നോക്കിയാൽ എന്നെ പിടിവിടൂ എന്ന് പറയുന്ന പോലെ ഉണ്ടാവും, പക്ഷെ പൂതനയ്ക്ക് താൻ ചെയ്ത ദുഷ്ടതകളും കർമ്മങ്ങളും ലോകത്തിൽ പ്രവർത്തിച്ചതും ഒക്കെ കണ്ടിട്ട് മതിയായിട്ട് അലം അലം അലം ഇതി പ്രഭാഷിണി മതി. ഇനി ലോകത്തിൽ ജീവിച്ചത് മതി, എനിക്ക് സുഖവും വേണ്ട ദുഃഖവും വേണ്ട നല്ലതും വേണ്ട. ചിലപ്പോ സുഖവും നല്ലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോ വൈരാഗ്യം വലിയ, ചീത്ത ചെയ്യുന്നവർ ചിലപ്പോ പെട്ടെന്ന് വിരക്തന്മാരായി പോകും. അലം അലം അലം മതി മതി മതി മതി ഇതി പ്രഭാഷിണി. അലം എന്ന് പറഞ്ഞാൽ അപ്പൊ മുക്തിയാണ്, എനിക്കൊന്നും വേണ്ട. ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ ശരീരത്തിലൂടെയോ ആത്മാവിലൂടെയോ എനിക്കൊന്നും അനുഭവിക്കാനുള്ള ആഗ്രഹമില്ല എന്ന് ആഗ്രഹങ്ങൾ പോയാൽ പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ, ഈ ക്ഷണത്തിൽ സ്വതന്ത്രനായി പോവും. കാരണം സ്വാതന്ത്ര്യം എന്നുള്ളത് സത്യമാണ്. സ്വാതന്ത്ര്യം ഇപ്പോഴേ ഉണ്ട്. ആ സ്വാതന്ത്ര്യം അറിയാതിരിക്കാൻ കാരണം ആഗ്രഹങ്ങളുടെ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം അറിയാൻ കഴിയും. നമ്മുടെ ആഗ്രഹങ്ങളെ കളയുന്നതിന് പകരം അതിന് വല്ല ടെക്നിക് ഉണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹത്തിന് എങ്ങനെ കളയും? ഈ എങ്ങനെ എന്നുള്ള ചോദ്യം എപ്പം നിർത്തണമോ അപ്പോഴേ നമ്മൾ ശരിയാവുള്ളൂ. എങ്ങനെയെന്ന് ചോദിക്കാനേ പാടില്ല. When you see an insight happens in മതീന, ആ വൈരാഗ്യം വിരക്തി, ആ വിരക്തിയാണ് ഇവിടെ നാ നാ നാ എന്ന് പറയണത്. അല്ല അല്ല അല്ല എന്ന് പറയുന്ന വിരക്തിയാണ്. ആ വിരക്തി വരുമ്പോ പരമമായ വിരക്തി തന്നെ ചിദാനന്ദരൂപമായ സത്യത്തിനെ കാട്ടിത്തരും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേം.

0: न वै पञ्चवायुः न वा सप्तधातुर्न वा पञ्चकोशः न वाक्पाणिपादौ न चोपस्थपायु चिदानन्दरूप शिवोऽहं शिवोऽहं न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभावः न धर्मो न चार्थो न कामो न मोक्षः चिदानन्दरूप शिवोऽहं शिवोऽहं यतो ममात्मा भवसि त्वमेव ततो न वाच्यं मम किञ्चिदस्ति यथा तवेष्टं कुरु मां तथैव त्वाम् आत्मनाथं रमणं भजामि
1: ॐ नमः शिवाय यू आर् लिसनिङ्ग् टु शैवम् डाट् आर्ग् रेडियो दि 24/7 स्पिरिचुवल् चानल् फ्रम् शैवम् डाट् आर्ग्
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Guru Varambire Smirichondu Brahma Sutra Sangra Pashyam Chaturth Sutra Namah Jatayinu ഇവിടെ തത്തു സമന്വയാ അതാണ് സൂത്രം. തത്തു സമന്വയാ അതിൽ തു എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിലാണ്, ന എന്ന അർത്ഥത്തിലാണ്. ഇവിടെ പൂർവപക്ഷത്തെ നിഷേധിച്ചു. ഇവിടെ ഭാട്ടമീമാംസകരാണ് പൂർവപക്ഷ പൂർവപക്ഷികളായി വരുന്നത്. അവരുടെ ഇവർ പറയുന്നത് വേദം വേദാന്തം അദ്വൈതമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഉപനിഷദ്ഭാഗം വേദത്തിലെ വിധിഭാവവുമായിട്ട് ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. കർമ്മത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകത്തുള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഉപനിഷത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട് ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്. സദൈവ സൗമ്യ ഇതം അഗ്രഹാസി ഏകമേവ അതിരിയം ആത്മാവ ഇതം ഏകൈവ അഗ്രഹാസി സദൈവ ബ്രഹ്മ അപൂർവം അനവരം അനന്തരം അബാഹ്യം ആയമാത്മാ ബ്രഹ്മ സർവാനുഭൂഹു ബ്രഹ്മേ വേദം അമൃതം പുരസ്കാർ തുടങ്ങിയ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വാക്യങ്ങളെല്ലാം അദ്വൈതമായ പരബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. ശ്രുതിയിൽ നിന്ന് പ്രത്യക്ഷമായി ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്ന അർത്ഥത്തെ വിട്ടുകളയുക, അങ്ങനെ അല്ലാത്ത അർത്ഥത്തെ സ്വീകരിക്കുക, ഇത് ദോഷമാണ്. ശ്രുതഹാനി അശ്രുത കൽപ്പന എന്ന് പറയുന്ന ദോഷമാണ്. അതുകൊണ്ട് ഉപനിഷത്തിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു, നശേഷം കർത്തൃസ്വരൂപ പ്രതിപാദന പരത അവസീയത്തെ തത്കേന സംഭശ്യേ ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേ. നേരത്തെ മീമാംസകർ പറഞ്ഞു, തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ഭാഗങ്ങളിൽ ജീവനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ത്വം അഹം ഇതെല്ലാം യാഗകർത്താവിനെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ഉപനിഷത്തുകൾ. അവിടെ അത് കർത്തൃത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ബന്ധം കർമ്മവുമായിട്ടാണ്. സ്വർഗകാമ യജേത തുടങ്ങിയ വിധിവാക്യങ്ങളുമായി ഇതിനെ സമന്വയിപ്പിച്ചു വേണം ഇതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. അതിനെ നിഷേധിക്കുന്നു. നജത്തേഷ ഈ ഉപനിഷത്ത് വാക്യങ്ങൾക്ക് കർത്തൃസ്വരൂപ പ്രതിപാദന പരത, അത് കർത്തൃസ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നതിലാണ് അതിന്റെ താല്പര്യം എന്നുള്ള കാര്യം അവസീയത നിശ്ചയത അങ്ങനെ നിശ്ചയിക്കപ്പെടുന്നില്ല, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. ഇത് കർത്തൃസ്വരൂപത്തെ യാഗകർത്താവിനെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉപാസനയുടെ കർത്താവ് ഉപാസന ചെയ്യുന്നവനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ത്വം അഹം തുടങ്ങിയ പദങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ നേരത്തെ പറഞ്ഞു അതിനെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അതിനും ശ്രുതിയെ തന്നെ ഇവിടെ ഉദാഹരണമായി കാണിക്കുകയാണ്. തത്കേന കം പശ്യേത് ഇത്യാദി ക്രിയാ കാരക ഫല നിരാകരണ ശ്രുതേഹി. തത് എന്ന് പറഞ്ഞാൽ തത്ര അജ്ഞാനാവസ്ഥയിൽ ആര് കേന എന്തുകൊണ്ട് കം എന്ത് വിഷയത്തെ പശ്യ കാണാം എന്നാണ്. എന്ന് വെച്ചാൽ ആരും ഒരു കാരണങ്ങളെ കൊണ്ടും ഒരു വിഷയത്തെയും അവിടെ കാണുന്നില്ല. കാണുന്നവനില്ല, കാണുന്നതിനുള്ള കാരണം ഇല്ല, കാണുന്ന വിഷയവുമില്ല. സർവവും ആത്മാവായി തീർന്നവൻ. അവനെ സംബന്ധിച്ചിടത്തോളം കാണുന്നവൻ, കാണുന്ന വിഷയം, കാണുന്ന ഉപായങ്ങൾ, ഇങ്ങനെയുള്ള ദ്വൈതം അവിടെയില്ല എന്നാണ്. ദ്വൈതം പരമാർത്ഥത്തിൽ ഇല്ല എന്നാണ്. അപ്പോ വാസ്തവത്തിൽ അവിടെ കർത്തൃത്വം ഉണ്ടെന്നല്ല പറയുന്നത്. അഹം ബ്രഹ്മാസ്മി തത്വം അസ്മി തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. യാഗ കർത്താവിനെ അല്ലെങ്കിൽ ധ്യാന കർത്താവിനെ അല്ല അവിടെ കാണിക്കുന്നത്, മറിച്ച് എല്ലാത്തരത്തിലുള്ള ദ്വൈത വ്യവഹാരങ്ങളെയും ആണ്. ക്രിയാകാരക ഫലം, ക്രിയ യാഗാദി ക്രിയകൾ കാരകം, കർത്താവ് കരണം തുടങ്ങിയ കാരകങ്ങൾ, ഫലം സ്വർഗം പശു പുത്രൻ തുടങ്ങിയ ഫലം, ഇതിനെല്ലാം നിരാകരണ ശ്രുതി, നിരാകരിക്കുന്ന ശ്രുതിയുണ്ട്. അതാണ് കേന കമ്പശി. ആ വിദ്യാവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള ദ്വൈതവും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അദ്വൈതാവസ്ഥയിൽ അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. ഇതുപോലെയുള്ള ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ ശ്രുതിയിൽ കർമ്മം ചെയ്യുന്ന ഒരു ജീവനെയല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് ആ വിദ്യാവസ്ഥയിൽ സർവദ്വൈതവും നിവർത്തിച്ച കർമ്മത്തിന് ക്രിയാകാരകം ഫലം ഇങ്ങനെ ഭേദമുണ്ട്. ക്രിയ എന്ന് പറയുമ്പോൾ വൈദിക ക്രിയകൾ, യാഗാദി ക്രിയകൾ. കാരകം എന്ന് പറയുമ്പോൾ ആ ക്രിയയെ നിഷ്പന്നമാക്കുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. ക്രിയ, ഒരു ക്രിയ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന് കാരകങ്ങളെന്ന് പറയും. കർത്താവ് ഒരു കാരകമാണ്. കരണം, കർത്താവ് വെച്ച് ചെയ്യുന്നവൻ, അതൊരു കാരകമാണ്. അത് ക്രിയ ഉണ്ടാക്കുന്നു. കരണം എന്ന് വെച്ചാൽ ആ ക്രിയ ചെയ്യുന്നതിന് ഉപകരണമായിരിക്കുന്ന വസ്തുക്കൾ. യാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കരണമായിട്ട് അതുപയോഗിക്കുന്ന ദ്രവ്യങ്ങളും മറ്റും കരണമായി വരുന്നു. അതിനെല്ലാം കാരകങ്ങളെന്ന് പറയാം. കർത്താവ്, കരണം, ഇതെല്ലാം കാരകങ്ങളാണ്. ഫലം, യാഗം ചെയ്യുന്നതിന് സ്വർഗം തുടങ്ങിയ ഫലങ്ങളും. ഈ വരുന്ന ഭേദം, ഈ ദ്വൈതം, ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കർത്തൃത്വത്തെ ഒന്നും സ്ഥാപിക്കുകയല്ല ഉപനിഷത്തിൽ ചെയ്യുന്നത് എന്നാണ്. ക്രിയാകാരക ഫല നിരാകരണ ശ്രദ്ധേയ. അതുകൊണ്ട് ഈ ഉപനിഷത്ത് വാക്യങ്ങളൊന്നും കർത്തൃത്വത്തെ ബോധിപ്പിക്കുന്നില്ല, ധ്യാനകർത്താവിനെയോ അല്ലെങ്കിൽ കർമ്മകർത്താവിനെയോ ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അടുത്ത് എന്നൊക്കെ പരിനിഷ്ഠിത വസ്തുസ്വരൂപത്തെയപി പ്രത്യക്ഷാദി വിഷയത്വം ബ്രഹ്മണ തത്വമസി ഇതി ബ്രഹ്മാത്മഭാവസ്യ ശാസ്ത്രമന്ത്രേണ അനവഗമ്യമാനത്വ. നേരത്തെ മീമാംസകർ പറഞ്ഞു ബ്രഹ്മം എന്ന് പറയുന്നത് സാധ്യമല്ല, സിദ്ധമാണ്. നേരത്തെ ഉള്ളത്, ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇനിയൊന്നും നിലനിൽക്കുന്നത്, നിത്യമായ സത്യം, അതാണ് സിദ്ധവസ്തു. പരിനിഷ്ഠിതമായ വസ്തുവാണ്, നിശ്ചിതമായ ഒരു വസ്തുവാണ്, പ്രവർത്തിച്ചുണ്ടാക്കിയെടുത്ത് എടുക്കേണ്ടതല്ല. യാഗം ചെയ്യാൻ തുടങ്ങുന്നവനെ സംബന്ധിച്ച് യാഗം ചെയ്യുന്നതിന് മുമ്പ് അവനെ സംബന്ധിച്ച് യാഗമില്ല, അവൻ പ്രവർത്തിച്ച് യാഗം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെയുള്ള ബ്രഹ്മം, അത് നിത്യമായ വസ്തുവാണ്. അങ്ങനെ ഒരു വസ്തു നിത്യമാണെങ്കിൽ അത് വേദത്തിലൂടെ മാത്രമല്ല, മറ്റു പ്രമാണങ്ങളിലൂടെ അറിയണം, പ്രത്യക്ഷത്തിലൂടെ അറിയണം. ഉദാഹരണമായിട്ട് ഹിമാലയ പർവ്വതം, അത് നിശ്ചിതമായ ഒരു വസ്തുവാണ്. ഹിമാലയം ഉണ്ടെന്ന് നമുക്കറിവുണ്ടാകുന്ന വേദത്തിലൂടെയല്ല, പ്രത്യക്ഷമായി അറിയാൻ പറ്റും, അനുമാനത്തിലൂടെ അറിയാൻ പറ്റും, മറ്റു പ്രമാണങ്ങളിലൂടെയും അതിനെ അറിയാൻ കഴിയും. അതുപോലെ ബ്രഹ്മം ഇവിടെ പറയുന്ന എന്താണ്, ശാസ്ത്രീയ പ്രമാണങ്ങളാണ്. ശാസ്ത്രം മാത്രമേ അതിന് പ്രമാണമാണെന്ന് പറയുന്നു. പക്ഷെ അത് നിത്യമായ ഒരു വസ്തുവാണെങ്കിൽ മറ്റു പ്രമാണങ്ങളിലൂടെയും അവനറിയേണ്ടതാണല്ലോ എന്ന് പൂർവോക്ഷി പറഞ്ഞു. മീമാംസകർ പറഞ്ഞു, അത് പറയുന്നു അങ്ങനെയല്ല. തത്വമസി എന്നുള്ള വാക്യത്തിലൂടെ ബോധിപ്പിക്കുന്ന ആ ജീവാത്മ പരമാത്മ ഏകത്വം, അത് ശ്രുതിയിലൂടെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതായത് ഈ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം, അതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, അതിനെ കുറിച്ചുള്ള അപരോക്ഷമായ ജ്ഞാനം അത് ഈ ശ്രുതിയിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അത് പരിനിഷ്ഠിത വസ്തു സ്വരൂപത്തിൽ, നിശ്ചിതമായ ഒരു വസ്തുവാണ് ഇതെങ്കിലും പ്രത്യക്ഷാദി വിഷയത്വം ബ്രഹ്മണഃ എന്ന സംഭവതി എന്നാണ്. ബ്രഹ്മത്തിൽ ബ്രഹ്മം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാകത്തില്ല. തത്വമസി ഇതി ബ്രഹ്മാത്മഭാവസ്യ. തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മ ആത്മഭാവം, ജീവാത്മ പരമാത്മ ഏകത്വം, അതാണ് ബ്രഹ്മ ആത്മഭാവം എന്ന് പറയുന്നത്. ബ്രഹ്മം തന്നെ ആത്മാവാണ് എന്നുള്ള അവസ്ഥ, പരമേശ്വരൻ തന്നെയാണ് ജീവാത്മാവായിരിക്കുന്നത് എന്നുള്ള ആ ജ്ഞാനം ശാസ്ത്രമന്ദിരേണ അനവഗമ്യമാനത്വ. അതിനാണ് ശാസ്ത്രത്തിന്റെ ആവശ്യം. അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്നത് സർവാനുഭവ സിദ്ധമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആ സർവാനുഭവ സിദ്ധമായിരിക്കുന്ന ചൈതന്യം അത് പരബ്രഹ്മമാണെന്നുള്ള അറിവ് ശ്രുതിയിൽ കൂടി മാത്രമേ പറ്റത്തുള്ളൂ, ഉപനിഷത്ത് മാത്രമേ അത് ബോധിപ്പിക്കുന്നുള്ളൂ. അതാണ് ശാസ്ത്രമന്ദിരേണ, ശാസ്ത്രം കൂടാതെ അനവഗമ്യമാനത്വ അറിയപ്പെടുന്നില്ല. അവിടെയാണ് ഉപനിഷത്തിന്റെ ആവശ്യം. അല്ലാതെ ഈ ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ അത് ഈ വ്യവഹാര മണ്ഡലത്തിൽ സർവർക്കും അനുഭവപ്പെടുന്നതാണ് ഇതിന്റെ അസ്ഥി ഭാവി പ്രിയം. ഇത് മൂന്നും സദാ സർവർക്കും അനുഭവ വിഷയമായിരിക്കുകയാണ് അസ്ഥിഭാവി പ്രിയങ്ങൾ. പക്ഷെ അതുപോലെ ഈ ഇത് ആ പരമാത്മ ചൈതന്യമാണെന്നുള്ള അറിവ് അത് ബോധിപ്പിക്കുന്നതാണ് ഉപനിഷത്ത്. അതാണ് ഉപനിഷത്തിന്റെ പ്രത്യേകത.

പുറത്തൊക്കെ നേടാൻ പറ്റും. അപ്പൊ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുരുഷാർത്ഥം നേടാം, നിഷേധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും പുരുഷാർത്ഥത്തിന് സഹായിക്കും, ധർമ്മാർത്ഥ കാമങ്ങൾക്കെല്ലാം സഹായിക്കും. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ആർക്കും നേടാനും കഴിയത്തില്ല, ഉപേക്ഷിക്കാനും കഴിയത്തില്ല, നിത്യമായൊരു വസ്തുവാണ്. അതിനെ ശാസ്ത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമാവും, അനർത്ഥമാവും. അങ്ങനെയുള്ള ശാസ്ത്രം അനർത്ഥമാണെന്ന് നേരത്തെ പറഞ്ഞു. ഹേയ ഉപാധിരഹിതത്വ ആഗം ഉപദേശ അനർത്ഥക്യം ഇരുചി ഹേയ ഉപാധിരഹിതമാണ്, അതുകൊണ്ട് ഇതിനെ ഉപദേശിക്കുന്ന അനർത്ഥമാണെന്ന് പറഞ്ഞാലോ ലേശ ദോഷ, അതുകൊണ്ട് ദോഷമില്ല. എന്താണ് സിദ്ധാന്തമാണ് അടുത്ത് പറയുന്നത്? നേരത്തെ പറഞ്ഞ ഓരോ ചോദ്യങ്ങളെയും വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് അതിന് സമാനം പറയുന്നു. ഹേയ ഉപാധേയ ശൂന്യം ബ്രഹ്മ ആത്മത അവഗമാദേവ സർവ ക്ലേശ പ്രഹാണ പുരുഷാർത്ഥ സിദ്ധേഹി. ഹേയ ഉപാധേയ ശൂന്യം, ശരിയാണ്, ബ്രഹ്മത്തെ ധരിക്കാനും കഴിയത്തില്ല, സ്വീകരിക്കാനും കഴിയത്തില്ല. അങ്ങനെയുള്ളതാണ് എന്ത്? ബ്രഹ്മാത്മത, ബ്രഹ്മാത്മഭാവം, ആ ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ജ്ഞാനം, അത് ഹേയ ഉപാധേയ ശൂന്യമാണ്. പക്ഷേ ആ ജ്ഞാനം കൊണ്ട് തന്നെ ബ്രഹ്മാത്മത അവഗമം ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് തന്നെ സർവക്ലേശ പ്രഹാണാത്, സർവക്ലേശവും പ്രഹാണം പൂർണ്ണമായി നശിക്കുന്നു. സർവക്ലേശങ്ങളും അതുകൊണ്ട് നശിക്കുന്നു എന്നറിയും. ആ പരബ്രഹ്മ ജ്ഞാനം കൊണ്ട് സർവക്ലേശങ്ങളും നശിക്കുന്നു, പുരുഷാർത്ഥ സിദ്ധി, അങ്ങനെ പുരുഷാർത്ഥ സിദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ല, ഈ ആത്മ പരമാത്മ ജ്ഞാനം കൊണ്ട് പരമപുരുഷാർത്ഥം സിദ്ധിക്കുന്നു. എങ്ങനെ? സർവക്ലേശങ്ങളും നശിക്കുന്നു, അത് തന്നെ സർവക്ലേശങ്ങളും മറ്റൊന്നുകൊണ്ടും നശിക്കത്തില്ല. അപ്പൊ അതിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതോ അത് പ്രാപ്തമായതിനെ പ്രാപിക്കുകയാണ്. പ്രാപ്തമായത് അപ്രാപ്തമായതുപോലെ വിസ്മരിച്ചതുപോലെ ഇരുന്നു അതിനെ പ്രാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ല, അപ്രാപ്യമായ ഒന്നിനെ പ്രാപിക്കുന്നില്ല. അപ്പൊ പ്രാപ്തമായതിനെ പിന്നെ എങ്ങനെ പ്രാപിക്കും? അതിനാണ് സാധാരണ പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയുന്നത്, കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല ഒരു നിമിഷത്തേക്ക് വിസ്മരിച്ചുപോയി. വിസ്മരിക്കുന്നയാള് ആ മാലയെ അന്വേഷിക്കുന്നു, കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അന്വേഷിക്കുമ്പോൾ, കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, അത് കണ്ടെത്തുമ്പോഴും എന്താണ്, അത് നേരത്തെ തന്നെ അത് പ്രാപ്തമായിരുന്നു. ആ മാല അതിന്റെ സ്ഥാനത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന വസ്തുവിനെ തന്നെ വിസ്മരിച്ചത് കൊണ്ടും അപ്രാപ്തമാണെന്ന് ധരിച്ചിട്ട് പ്രാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് അപ്രാപ്തമായതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ അപ്രാപ്തമായതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപ്തമായതിനെ തന്നെയാണ് അതിനെ പ്രാപിച്ചത് എന്നുള്ളത്. ഈ പറയുന്ന പുരുഷാർത്ഥം നിത്യപ്രാപ്തമാണ്. നിത്യപ്രാപ്തമായത് അപ്രാപ്തമാണ് എന്ന് ധരിച്ചുകൊണ്ട് അതിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്നാണ് അത് പറയുന്നത്. ഇല്ലാത്ത മോക്ഷത്തെ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുകയല്ല, സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മോക്ഷത്തെ ഉണ്ടാക്കുകയല്ല. മോക്ഷം എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്, എപ്പോഴും ഉള്ളതാണ്. പക്ഷെ അത് ഇല്ല എന്നുള്ള ഭ്രമം, അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ചതുപോലെ ഇരിക്കുന്നു, ഒരു വിസ്മരണം. അപ്പൊ ആ വിസ്മരണം ഉള്ളത് കൊണ്ട് അതിന്റെ സാധനങ്ങളിൽ പ്രവർത്തിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രാപിച്ചു കഴിയുമ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഇത് നിത്യപ്രാപ്തമാണല്ലോ എന്നാണ്. കഴുത്തിൽ തന്നെ പെടുന്ന ആഭരണത്തെ പെട്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ സ്വയമോ മനസ്സിലാകുമ്പോൾ മനസ്സിലാവുന്നു ഇത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് ധരിക്കുന്നു. അതുപോലെ സംസാരത്തെ ത്യജിക്കുന്ന ലക്ഷ്യം അതുപോലെയാണ്, അത് ഉപേക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഉപേക്ഷിച്ചിരുന്നതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു. ഒരാൾ നടന്നു പോകും, നടന്നു പോകുമ്പോൾ കാലിൽ ഒരു നൂലോ മറ്റോ ചുറ്റി, അയാൾ വിചാരിക്കുന്നത് സർപ്പമാണ്, സർപ്പമാണെന്ന് വിചാരിച്ചിട്ട് കാല് കുടയുന്നു. കാല് കുടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾ സർപ്പത്തെ കുടഞ്ഞു കളഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നീട് ആ കുടഞ്ഞു കളഞ്ഞ വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ്, നൂലാണ് അല്ലെങ്കിൽ ഓലയാണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അയാൾ വിചാരിക്കുന്നു എന്റെ കാലിൽ ചുറ്റിയ സർപ്പത്തെ ഞാൻ ദൂരത്തെറിഞ്ഞു എന്ന് വരുന്നു. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഹേയമായ ആ സംസാരത്തെ തന്നെയാണ് ഇവൻ ഉണ്ട് എന്ന തരത്തിൽ അവനെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ വാസ്തവത്തിൽ കാലിൽ സർപ്പം ചുറ്റിയിട്ടില്ല, പക്ഷെ അയാൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ശ്രമിച്ചിരിക്കുകയാണ് കാലിൽ സർപ്പം ചുറ്റിയിരിക്കുന്നു. അതുപോലെ സംസാരം വാസ്തവത്തിൽ തന്നെ ബന്ധിച്ചിട്ടില്ല, പക്ഷെ ബന്ധിച്ചു എന്നുള്ള ഭ്രമം കൊണ്ട് ആ സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി സാധനയും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തു, ഇല്ലാത്ത സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ അനുഭവത്തിലുണ്ട്, എങ്ങനെ ഭ്രമരൂപത്തിൽ. ആ അനുഭവം സത്യമല്ല,

0: അർത്ഥമല്ല. അനുഭവത്തിൽ സംസാരമുണ്ട്, അനുഭവത്തിൽ കാലിൽ സർപ്പം ചുറ്റിയിട്ടുണ്ട്. അപ്പൊ ചുറ്റിയ സർപ്പത്തിനെ ഇല്ലാത്ത സർപ്പത്തിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇല്ലാത്ത സംസാരത്തിന് നിത്യഹേയമാണ്, നിത്യവും ഉപേക്ഷിക്കപ്പെട്ടതാണ്, ഒരിക്കലും തന്നെ ബന്ധിച്ചിട്ടേ ഇല്ല സംസാരം. അങ്ങനെ നിത്യവുമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി ഭ്രമത്തിൽ നിന്നുകൊണ്ടുള്ള പരിശ്രമമാണ്. അതാണ് ഹേയ ഉപാധേയ ശൂന്യം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മതത്വം അതിന് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് നേടിയെടുക്കാനുമില്ല, ഇതിൽ നിന്നൊന്നിനെ ഒഴിവാക്കാനുമില്ല. അപ്പൊ സംസാരത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുക എന്ന് എല്ലാം പറയുന്നത് എന്താണ്? പരമാർത്ഥത്തിലുള്ളവർ അജ്ഞാനത്തെ നശിപ്പിക്കുകയല്ല, പക്ഷെ അനുഭവത്തിലുള്ളവർ അജ്ഞാനത്തെ, അനുഭവത്തിൽ അജ്ഞാനമുണ്ട്, അനുഭവത്തിൽ ബന്ധമുണ്ട്. ഈ അനുഭവം സത്യമല്ല, പരമാർത്ഥമല്ല, പക്ഷേ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തെ പ്രാപിക്കാനും ബന്ധത്തെ ഇല്ലാതാക്കാനും ഉണക്കണം. അതിവിടെ പരമാർത്ഥത്തിൽ മോക്ഷവുമില്ല, പരമാർത്ഥത്തിൽ ബന്ധവുമില്ലാത്ത ആ പരബ്രഹ്മ വസ്തുവിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് പരമാർത്ഥത്തിൽ സാധിക്കാനില്ലാത്ത വേണ്ടി സാധന ചെയ്യുന്നു എന്നാണ്. പക്ഷെ പിന്നെ എന്തിനത് ചെയ്യേണ്ടി വരുന്നു? കാരണം അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു. ആർക്കാണോ അത് ബോധ്യമാകുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ സാധനയില്ല, സിദ്ധിയും ഇല്ല, ബന്ധവുമില്ല, മോക്ഷവും ഇല്ല. ആ ഒരു അനുഭവത്തിൽ എത്തുന്നത്, ആ അനുഭവത്തിൽ എത്തുന്നതുവരെ ഇതെല്ലാം ഉണ്ട്. അതിന്റെ അവസാന സമയം പറയും, ഈ സൂത്രം അവസാനിക്കുന്ന ഭാഗത്ത് പറയും, ഏത് സമയം വരെ ദേഹാത്മ ബുദ്ധി ഉണ്ടോ അതുവരെ സാധനങ്ങൾക്കെല്ലാം ഉണ്ട്. അതുവരെ ബന്ധം മോക്ഷം എല്ലാം അനുഭവത്തിൽ നിലനിൽക്കുന്നതുവരെ സാധനങ്ങൾക്കെല്ലാം സാധുത്വമുണ്ട്. എപ്പോഴാണോ ആ ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോൾ സർവക്ലേശങ്ങളും ഇല്ലാതാവുന്നു, അപ്പോ അവന് മനസ്സിലാവുന്നു പരമാർത്ഥത്തിൽ ഇല്ലാത്ത ബന്ധത്തെയാണ്, പരമാർത്ഥത്തിൽ ഇല്ലാത്ത മുക്തിയെയാണ് താൻ അതിനുവേണ്ടിയാണ് താൻ പരിശ്രമിച്ചത്, പരമാർത്ഥത്തിൽ ഇല്ലാത്ത ബന്ധത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അപ്പോ മനസ്സിലാവുന്നു. അതുകൊണ്ട് ബ്രഹ്മം ഹേയ ഉപാധിയ രഹിതമാണ്, അതിനെ നേടുന്നത് പുരുഷാർത്ഥമല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അടുത്ത ചോദ്യത്തിന് സമാനം പറയാണ്, ദേവതാദി പ്രതിപാദനസ്ഥിതു സ്വവാക്യകത ഉപാസന അർത്ഥത്തേടി എന്ന കസ്റ്റിത്തിരുവ് പറയുന്നു. ദേവതയും മറ്റും പറയുന്നുണ്ടല്ലോ, ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രാണദേവതയെ കുറിച്ച് പറയുന്നുണ്ട്, പ്രാണദേവതയെ ഉപാസിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്, ഉപനിഷത്തുകളിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പഞ്ചാഗ്നി ഉപാസന, ദഹരോപാസന, ഇങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഉപനിഷത്തുകളിൽ വരുന്നുണ്ട്. അപ്പൊ ഉപാസനയും ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്, ഇവിടെ ഉപാസന ഉപാസന എന്ന് പറയും. ധ്യാനവും ജ്ഞാനവും രണ്ടും രണ്ടാണ്, അതിനിവിടെ വിശദീകരിക്കും. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വസ്തു അധീനമാണ്, ഒരു വസ്തു എങ്ങനെയോ അതനുസരിച്ച് ഉണ്ടാകുന്ന ജ്ഞാനമാണ്, ഉണ്ടാകുന്ന അറിവാണ് ജ്ഞാനം. ഇപ്പോ പുസ്തകത്തെ കാണുന്നു, ഇത് പുസ്തകവും അറിയുന്നു, ഇതാണ് ജ്ഞാനം. ആ സമയം ധ്യാനം അങ്ങനെയല്ല, ധ്യാനം പലതരത്തിലുണ്ടാകാം. അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്നത് കർത്തൃതന്ത്രമാണ്, ബുദ്ധിതന്ത്രമാണ്, ചെയ്യുന്നവൻ അധീനമാണത്. അതായത് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരദശയ്ക്ക് ചന്ദ്രനെ കാണരുത് നിഷേധിച്ചിരിക്കുകയാണ്. കാണരുത് എന്ന് പറഞ്ഞു, ഒരാൾ കാണണ്ട എന്ന് അയാൾ ആഗ്രഹിച്ച് അയാൾ മുറിക്കാത്തിരുന്നു. യാദൃശ്യമായി ജനലിലൂടെ നോക്കിയപ്പോ ചന്ദ്രനെ കണ്ടു. അപ്പൊ അവിടെ എന്താണോ ജ്ഞാനത്തെ തടയാൻ പറ്റത്തില്ല. ഇന്ദ്രിയവും ആ അർത്ഥവുമായിട്ട് സന്നിഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം ഉണ്ടാകണ്ട എന്ന് താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഉണ്ടായിപ്പോകും. അപ്പോ ചന്ദ്രദർശനം നിഷേധിച്ചിരിക്കുകയാണ്, ചന്ദ്രനെ കാണാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ യാദൃശ്യവുമായി ചക്ഷേന്ദ്രിയവും ചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഉണ്ടായപ്പോ ജ്ഞാനം ഉണ്ടായി. ഇതാണ് ജ്ഞാനം. ധ്യാനം അങ്ങനെയല്ല, വേണ്ട എന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാം, ഞാനിന്ന് ധ്യാനിക്കുന്നില്ല, ഇച്ഛാശക്തി എന്തായാലും വേണ്ടെന്ന് വെക്കാം. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല, ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടായി കഴിഞ്ഞാൽ ജ്ഞാനം ആവശ്യം ഉണ്ടാവും, അതിനെ തടയാൻ പറ്റത്തില്ല. മനസ്സെല്ലാം അവിടെ ഉണ്ടെങ്കിൽ അതേസമയം ധ്യാനം അങ്ങനെ, ധ്യാനം എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ഇന്ന് ധ്യാനിക്കണം എന്ന് വിചാരിച്ചാൽ ചെയ്യാം, ധ്യാനിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാം. അതുകൊണ്ട് ധ്യാനം വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ധ്യാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തി, അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതിന് ഈ വൈദികമായ ധ്യാനങ്ങളെ മറ്റു സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് ആവശ്യമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസം ഉള്ളവരെ ധ്യാനിക്കാൻ പറ്റും. താളഗ്രാമത്തെ വിഷ്ണുവാണെന്ന് ഗുരു ഉപദേശിച്ചു, ഗുരു പറഞ്ഞു താളഗ്രാമം വിഷ്ണുവാണ് അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞു. അപ്പൊ അവന് വിശ്വാസം വേണം. എന്താണ് ഈ താളഗ്രാമം വിഷ്ണുവാണോ എന്ന് വിശ്വാസം വേണം. വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരു ഉപദേശിക്കുന്ന എന്താണ്? ശംഖ ചക്ര കലാപത്മങ്ങളോടുകൂടിയ ചതുർഭുജത്തോടുകൂടിയ വിഷ്ണു ആയിട്ട് ഇതിനെ ധ്യാനിക്കാൻ പറയും. അപ്പൊ സാളഗ്രാമത്തെ കണ്ടിട്ട് അയാൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഇത് ചതുർഭുജമുള്ള ശംഖ ചക്ര കലാകാരിയായ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്ത് സാളഗ്രാമത്തെ അവിടെ ധ്യാനിക്കുന്നു. അതെന്താണ്? തന്റെ ഇച്ഛയ്ക്ക് അധീനമാണ്. താനങ്ങനെ തന്റെ വിശ്വാസത്തിന് അധീനമാണ്. വിശ്വാസമുള്ളവനെ അങ്ങനെ കരുതി ധ്യാനിക്കാൻ പറ്റും, അല്ലാത്തവന് ധ്യാനിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എന്താണ്? ബലപ്രയോഗം ആവശ്യമാണ് ധ്യാനത്തിന്. ജ്ഞാനത്തിന് ഇതൊന്നും ആവശ്യമില്ല, ജ്ഞാനത്തിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇത് പുസ്തകമാണ്, കണ്ണുകൊണ്ട് കണ്ടു പുസ്തകം ഒന്നുള്ള അറിവുണ്ടായി, അവിടെ പിന്നെ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം അറിവുണ്ടായിക്കഴിഞ്ഞു, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വസ്തുവിനെ കുറിച്ചുള്ള ഞാൻ ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ ഒരിക്കലും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല നിൽക്കുന്നത്, മറിച്ച് ആ വസ്തുവിനനുസരിച്ചാണ്. പുസ്തകം എന്നുള്ള ജ്ഞാനം ഉണ്ടായി പിന്നെ ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് നമ്മുടെ വിശ്വാസം ഒരിക്കലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ധ്യാനം അങ്ങനെ തന്നെ വിശ്വാസം വേണം. താളഗ്രാമം വിഷ്ണുവാണ് എന്ന് വിശ്വാസമുള്ളവനെ താളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ധ്യാനിക്കാൻ പറ്റും. പിന്നെ ജ്ഞാനത്തിന് ബലപ്രയോഗം വേണ്ട, കാണുന്നു അറിവുണ്ടാകുന്നു. ധ്യാനത്തിന് എങ്ങനെയല്ല, എന്തുകൊണ്ട്? സജാതീയമായ വൃത്തികൾ ഒരേ ഭാവന നിരന്തരം നിലനിൽക്കണം. അപ്പോ അതിന്റെ ഇടയ്ക്ക് വിജാതീയമായ വൃത്തികൾ വരും. അപ്പൊ രണ്ടു തരത്തിൽ പ്രയത്നം ആവശ്യമാണ്. വിജാതീയ വൃത്തികൾ ഒഴിവാക്കാം, എന്നുവെച്ചാൽ മറ്റു വിഷയ വിചാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മനസ്സിൽ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്നു. സജാതീയമായ വൃത്തിയെ നിരന്തരം ഒരേ വിചാരം നിലനിർത്തുന്നതിനുള്ള പ്രയത്നം, ഈ തരത്തിലുള്ള പ്രയത്നം ധ്യാനത്തിന് ആവശ്യമാണ്. ജ്ഞാനത്തിന് അതിന്റെ ആവശ്യം ഇല്ല. ഇങ്ങനെ വ്യത്യാസം, പലതരത്തിൽ വ്യത്യാസം ഈ ധ്യാനവും ജ്ഞാനവും തമ്മിലുണ്ട്. അപ്പോൾ ഈ ഉപനിഷത്തുകളിലും ധ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച്. അപ്പോ ഇത് എല്ലാം ആ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ളതാണോ ഉപനിഷത്ത് എന്ന് പറയും. ഈ സാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ഉപാസിക്കുന്നത് പോലെ ഈ ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കുക. വാസ്തവത്തിൽ അത് ഇതിൽ തന്നെ പല ആചാര്യന്മാരെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് തന്നെ അതിന് വൃത്തികാരൻ പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ ഈ ജീവൻ ബ്രഹ്മമല്ല, പക്ഷെ ആ ജീവനെ ബ്രഹ്മമായി സങ്കല്പിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി ആത്മാനം ഏവ ഉപാസിക്കുക എന്ന് ശ്രുതിവാക്യമുണ്ട്. ആത്മാവിനെ ഉപാസിക്കുക, എങ്ങനെ ഉപാസിക്കണം? അപ്പോ അവിടെ പറയുന്നുണ്ട് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, വിജ്ഞാനം ആനന്ദരൂപമായ ബ്രഹ്മമായി സങ്കല്പിച്ച് അതിനെ ഉപാസിക്കുക, എന്നിട്ട് അതിനെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുന്നതുകൊണ്ട് അതിഷ്ടം ഉണ്ടാവും. ആ അതിഷ്ടം അപൂർവം യാഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അപൂർവം പോലെയുള്ള അതിഷ്ടം ഉണ്ടാവും. ആ അതിഷ്ടം അജ്ഞാനത്തെ നശിപ്പിക്കും, അങ്ങനെ മോക്ഷം നേടും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഇത് ധ്യാനത്തിലൂടെ നേടേണ്ട ഒന്നല്ല മോക്ഷം, ഒന്നിനെ മറ്റൊന്നായി കൽപ്പിച്ചുകൊണ്ട്. ഉപനിഷത്തുകൾ പറയുന്ന ഉപാസനകളെല്ലാം അങ്ങനെയാണ്, ഒന്നിനെ മറ്റൊന്നായി ഭാവന ചെയ്യാൻ പറയുകയാണ്. മനോ ബ്രഹ്മീസ് ഉപാസിത, മനസ് അന്ധകരണം, അതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അപ്പൊ മനസ്സ് വാസ്തവത്തിൽ ബ്രഹ്മമല്ല, ബ്രഹ്മമല്ലാത്ത മനസ്സിന് ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിക്കുന്നത് പോലെ ഉള്ള ധ്യാന സമ്പ്രദായങ്ങളെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അത് പറയുകയാണോ ഈ വൃക്ഷത്തിന്റെ താല്പര്യം? ദേവതാ ധ്യാനങ്ങളെയും മറ്റും പറയുന്നു. പറയുന്നു ദേവതാദി പ്രതിപാദനത്തിൽ ദേവതകളെയും മറ്റും പ്രാണദേവതയും മറ്റും കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സ്വവാക്യഗത ഉപാസന അർത്ഥത്തേവി പറയുന്നു. അത് പറയുന്ന ആ വാക്യങ്ങളിൽ, ഉപനിഷത് വാക്യങ്ങളിൽ ആ ദേവതയെ കുറിച്ച് പറയുന്നിടത്ത് അത് ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന കക്ഷി വിരോധ, അതും ഈ പറയുന്ന ജ്ഞാനവുമായിട്ട് വിരോധമില്ല എന്ന്. അങ്ങനെ എവിടെയെങ്കിലും ഉപനിഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ട്, അവിടെ അത് ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ദഹിര ഉപാസന, പഞ്ചാഗ്നി ഉപാസന, പ്രാണ ഉപാസന, ഇങ്ങനെ നാനാ തരത്തിലുള്ള ഉപാസനകൾ ധ്യാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം അത്തരം ധ്യാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അതിന് അതിൻ്റെതായ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ പറയാൻ പോകുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ജ്ഞാനവുമായിട്ട് വിരോധമൊന്നുമില്ല, അതിന് സ്വീകരിക്കാവുന്ന. അതെല്ലാം ഇപ്പോ ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ് ഈ ഉപാസനകൾ വിധിച്ചിരിക്കുന്നത്, ജ്ഞാനപ്രാപ്തിക്ക് ശേഷമല്ല. അതാണ് വ്യത്യാസം. ഉപാസനകളെല്ലാം വിധിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയും പ്രത്യേക ഫലങ്ങൾ ഉദ്ദേശ്യമാണ്. അതെല്ലാം വേദാന്ത വിചാരത്തിന് മുമ്പ്, വേദാന്ത വിചാരത്തിന് ശേഷം അങ്ങനെയുള്ള ഉപാസനകളെയൊന്നും വിധിക്കുന്നില്ല. എങ്ങനെയാണോ കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്, ജ്ഞാന പ്രാപ്തിക്ക് മുമ്പാണ്, ജ്ഞാനം പ്രാപ്തമാകുന്നതിന് മുമ്പാണ് കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത്. അതുപോലെ ഉപാസനകളെയും വിധിച്ചിട്ടുണ്ട്, അതെല്ലാം ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ്. ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ജ്ഞാനിക്ക് കർമ്മത്തെയോ അല്ലെങ്കിൽ ഉപാസനയോ ധ്യാനത്തെയോ വിധിക്കുന്നില്ല എന്നാണ്. വിധിക്ക് ജ്ഞാനി അപ്പോ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം കർമ്മം ചെയ്യത്തില്ല, ധ്യാനിക്കത്തില്ല എന്ന് ചോദിച്ചാൽ വിധിക്ക് വിധേയനായി ചെയ്യത്തില്ല എന്നാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ബാധ്യസ്ഥനായി അജ്ഞാനിയെ പോലെ ജ്ഞാനിക്ക് കർമ്മം അനുഷ്ഠിക്കേണ്ടതായോ ധ്യാനം അനുഷ്ഠിക്കേണ്ടതായോ ഇല്ല എന്നാണ്. പ്രാരംഭമനുസരിച്ച് അത് ആകാം. അതുകൊണ്ട് ഉപാസനയെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തത്വജ്ഞാനമായിട്ട് വിരോധം വരുന്ന കാര്യങ്ങളല്ല എന്നത്. അതൊക്കെ തത്വജ്ഞാന പ്രാപ്തിക്ക് മുമ്പ് ആണതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നാലും തഥാ ബ്രഹ്മണ ഉപാസന വിധി ശേഷത്തും സംഭവം, അവിടെ ഉപാസന ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മം എന്ന് പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമല്ല എന്നാണ്. ബ്രഹ്മം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച ഒന്നല്ല, ധ്യാനത്തിന് വേണ്ടിയല്ല. ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരു വിധിയുടെ, ഇത് സാങ്കേതികമായ രീതിയിൽ പറയുകയാണ്, ബ്രഹ്മത്തെ ധ്യാനിക്കരുതെന്നല്ല എന്റെ അർത്ഥം. ധ്യാനം എന്ന് പറയുന്നത് ഉപനിഷത്തിൽ വിധിച്ചിരിക്കുന്നു, ബ്രഹ്മധ്യാനം. ആ ധ്യാനത്തിന്റെ അംഗമാണ് ബ്രഹ്മം. അതായത് കർമ്മത്തിൽ ദ്രവ്യങ്ങളുണ്ട്, ആ ദ്രവ്യങ്ങളെ മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുന്നതുകൊണ്ട് ആ ദ്രവ്യങ്ങളെല്ലാം ആ കർമ്മവിധിയുടെ അംഗമാകുന്നു. അതുപോലെ ഉപാസനയെ ഉപനിഷത്തിൽ വിധിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മം ആ ഉപാസനയുടെ അംഗമാണ് എന്ന് കരുതരുത് എന്നാണ്. അത് തഥാ ബ്രഹ്മണ ഉപാസന വിധി ശേഷത്തിൽ സംഭവം, ബ്രഹ്മത്തിൽ ബ്രഹ്മം ഒരിക്കലും ഉപാസനാ വിധിയുടെ അംഗം ആകുന്നില്ല എന്നുവെച്ചാൽ ബ്രഹ്മത്തെ ധ്യാനിക്കരുതെന്നല്ല, അഹംഗ്രഹ ഉപാസന ബ്രഹ്മധ്യാനം അതും ജ്ഞാനത്തിന് ഉപകരിക്കും എന്നാണ്. അതായത് വേദാന്ത വിചാരത്തിന് അത് വേർഭാഗം ചേർത്ത് എന്നാണ്. വേദാന്ത വിചാരത്തിന് വിചാരം ചെയ്യുന്നു, വിചാരം ചെയ്തിട്ട് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. ശ്രവണ മനന നിത്യാസനങ്ങളെല്ലാം ദീർഘകാലം അനുഷ്ഠിച്ചിട്ടും അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഈ വിചാരം ചെയ്യുന്നതിനുള്ള ക്ഷമത ബുദ്ധിക്കില്ല, ബുദ്ധിയുടെ സൂക്ഷ്മത, ബുദ്ധിക്ക് സാത്വികത, ബുദ്ധിക്ക് ഏകാഗ്രത ഇതൊന്നും ഇല്ല. അപ്പോൾ അയാൾക്ക് വേദാന്ത വിചാരം ചെയ്യുന്നതിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തവർക്ക് അഹംഗ്രഹ ഉപാസന അതാകാം എന്ന് പറയുന്നുണ്ട്. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കാം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനം കൊണ്ട് അയാൾക്ക് അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനത്തിലൂടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അഭിമാനം ഉണ്ടാകുന്നതുവരെ അത് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ മരണാന്തം വരെ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ വരും ജന്മത്ത് അയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അതായത് ഈ ധ്യാനം കൊണ്ട് പ്രതിബന്ധങ്ങൾ നശിക്കുന്നു. വർത്തമാന ഭൂതഭാവി മൂന്ന് തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. ഈ പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശ്രവണം ചെയ്തിട്ടും ആത്മബോധം ഉണ്ടാകാത്തത്. ഈ പ്രതിബന്ധങ്ങൾ നശിക്കുന്നതിന് ആ മരണപര്യന്തം ആഗ്രഹ ഉപാസന സ്വീകരിക്കാം എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉപാസനയെ കുറിച്ചല്ല ഇവിടെ പറയും. ഇവിടെ പറയുന്ന ഉപാസന ഈ ഉപനിഷത്തിൽ തന്നെ പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, എന്നാലും അതിന് ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക, അങ്ങനെയുള്ള ധ്യാനത്തിന് വേണ്ടിയല്ല ഈ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. ബ്രഹ്മത്തെ കുറിച്ച് മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചല്ല ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകേണ്ടത്, ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകേണ്ടത് ശ്രുതി വാക്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകണം എന്നാണ്. ശ്രുതി വാക്യങ്ങളിൽ നിന്ന് എങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു? ഇപ്പോ ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം ഉണ്ടാകും. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണം. ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ആ ശബ്ദാർത്ഥം ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പൊ ആ ശബ്ദാർത്ഥം ജ്ഞാനത്തിലൂടെ ആ ശബ്ദത്തിൽ നിന്ന് ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ അർത്ഥം ജ്ഞാനം ഉണ്ടാകുന്ന ഒരാളാണ്, അത് കേൾക്കുമ്പോൾ ആ ജ്ഞാനം ഉണ്ടാവും. ആ ഭാഷ അറിയാത്തവനാണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദാർത്ഥം ജ്ഞാനം ഉണ്ടാകുന്ന ഒരാളിന് ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകണം. അങ്ങനെ ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകണം എന്നാണ് ഉണ്ടാകുന്നു. പക്ഷെ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണത്? പരോക്ഷമായിരിക്കുന്നു, പ്രത്യക്ഷമാകുന്നില്ല. ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷ ജ്ഞാനമാണ്. പക്ഷെ പരോക്ഷ ജ്ഞാനമാണെങ്കിലും അത് ധർമ്മമല്ല. ഹിമാലയം എന്നുള്ള വാക്യത്തിൽ നിന്ന് നമുക്കുണ്ടായ ജ്ഞാനം, ഹിമാലയത്തെ കുറിച്ചുണ്ടായ ജ്ഞാനം ഒരിക്കലും ഭ്രമമല്ല. എന്തുകൊണ്ട്? ഹിമാലയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടായത്, അതുകൊണ്ട് ആ ജ്ഞാനം ഭ്രമമല്ല. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിനനുസരിച്ചാണ് നമുക്ക് ജ്ഞാനം ഉണ്ടായത്. അത് പ്രത്യക്ഷമല്ലെന്നേ ഉള്ളൂ, അത് പരോക്ഷമല്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് ക്രമമല്ല, അത് യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പൊ ശ്രുതിവാക്യത്തിൽ നിന്ന് പരമാത്മാവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം തന്നെ ഉണ്ടാവണം. അത് അപരോക്ഷമാകുന്നില്ലെന്നേ ഉള്ളൂ. അപരോക്ഷം ആകാത്ത എന്തുകൊണ്ട് ഈ പറയുന്ന പ്രതിബന്ധങ്ങൾ ഇരിക്കുന്നുണ്ട്? അപ്പൊ ശ്രവണ മനന നിരധ്യാസനങ്ങളിലൂടെ ഈ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ ജ്ഞാനം അപരോക്ഷമായി ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അപരോക്ഷമായ ജ്ഞാനം അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അല്ല എങ്കിൽ, പ്രതിബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പ്രകൃതി ശ്രവണം കൊണ്ട് ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ യോഗ്യനാണെങ്കിൽ അയാൾക്ക് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകും എന്നാണ്. അപ്പൊ ഹിമാലയൊന്ന് ഒരു തവണ കേട്ടു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ദൂരെയാണ് നമ്മൾ ഇരിക്കുന്നത്, ഹിമാലയം ദൂരെയാണ്. അപ്പൊ ഹിമാലയമൊന്ന് എത്ര ശബ്ദജ്ഞാനമുള്ളവനാണെങ്കിലും ഹിമാലയം ഒന്ന് കേട്ടു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആത്മാ എന്ന് പറയുന്നത് അത് പ്രത്യേക വസ്തുവാണ്, തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്, ആന്തരികമായ വസ്തുവാണ്, അത് നിത്യ അപരോക്ഷമായ വസ്തുവാണ്. അത് അതിനെ കുറിച്ച് ശ്രുതി പറയുമ്പോൾ യോഗ്യത ഉള്ള ഒരുവന് ആ ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അവിടെ ധ്യാനത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ ധ്യാനിച്ച് ജ്ഞാനം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. പിന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിക്കുന്നു, നശിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു, അങ്ങനെ ആകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും അവിടെയും എന്താണ്, അത് വിധിയുടെ അംഗമായിട്ടല്ല എന്ന് പറയും. കാരണം ജ്ഞാനത്തിന് വിധിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് സാങ്കേതികമായ അർത്ഥത്തിലുള്ള ഒരു വാദമാണ് ജ്ഞാനം ആവശ്യമില്ലെന്നല്ല, ധ്യാനത്തിന് ബ്രഹ്മജ്ഞാനത്തിന് വിധിയുടെ ആവശ്യം ഇല്ല. ഓരോരുത്തരും ജ്ഞാനം വിധി ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. ബ്രഹ്മം എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാവും. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അത് സച്ചിദാനന്ദ സ്വരൂപമായ വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. അതിന് നമ്മൾ അതിനെ ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുകയല്ല, ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുന്നിടത്താണ് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ അങ്ങനെ ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുകയല്ല, ഒന്നിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ യഥാർത്ഥ സ്വരൂപത്തിനനുസരിച്ച് വസ്തുവിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും വിധിയുടെ അംഗമല്ല ഈ ബ്രഹ്മം എന്നാണ്. അതുകൊണ്ട് അത് തഥാ ബ്രഹ്മണ ഉപാസന വിധിശേഷത്വ സംഭവം. ബ്രഹ്മം എന്ന് പറയുന്ന ഒരിക്കലും ധ്യാന വിധിയുടെ അംഗമായിട്ട് അല്ല ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ഏകത്വ ഹേയ ഉപാധേയ ശൂന്യതയ ക്രിയാകാരകാദി ദ്വൈത വിജ്ഞാന ഉപമർദ്ധ ഉപപത്തേഹി. ബ്രഹ്മം എന്ന് പറയുന്നത് ഏകമാണ്, രണ്ടാമതൊന്നുമില്ല, ഏകമാണ്. ആയതുകൊണ്ട് തന്നെ അതിലെന്താണ്? ഹേയ ഉപാധേയ ശൂന്യതയാണ്. അത് ഹേയമോ ഉപാധേയമോ ആയ ഒരു വസ്തുവല്ല, ഗ്രാഹ്യമോ ത്യാജ്യമോ ആയ ഒരു വസ്തുവല്ല. അതിൽ ക്രിയാകാരകം തുടങ്ങി നേരത്തെ പറഞ്ഞു ദ്വൈതങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ദ്വൈത ജ്ഞാനവും ഇല്ല. ദ്വൈത വിജ്ഞാന ഉപമർദ്ദം, ദ്വൈത വിജ്ഞാനം അവിടെ ഉപശമിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ധ്യാനവിധിയുടെ അംഗമായിട്ട് ബോധിപ്പിക്കപ്പെടുന്ന ഒന്നല്ല എന്നർത്ഥം. മറിച്ച് അതിന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന വാക്യത്തിൽ നിന്ന് അതിന്റെ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പോ അജ്ഞാനിയായിരിക്കുന്ന ഒരുവന് ബ്രഹ്മത്തെ ധ്യാനിക്കാമോ? അത് ധ്യാനിക്കാം എന്നർത്ഥം. പക്ഷെ ജ്ഞാനിക്ക് പിന്നെ ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. കാരണം ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ധ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. അജ്ഞാനാവസ്ഥയിൽ ഒരാൾക്ക് അതിന് ധ്യാനിക്കാം എന്നറിയാം. എന്തുകൊണ്ട്? തനിക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല, എന്നാൽ ബ്രഹ്മത്തെ കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനം ഉണ്ടായി. അപ്പോൾ അപരോക്ഷമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ധ്യാനിക്കാം. പക്ഷെ ജ്ഞാനം പ്രാപിച്ചതിന് ശേഷം പിന്നീട് ധ്യാനത്തിന്റെ ആവശ്യം, ബ്രഹ്മത്തെ ധ്യാനിക്കേണ്ട ആവശ്യം ഇല്ലാന്ന്. എന്തുകൊണ്ട്? അതിന് വിശദീകരിക്കും. അജ്ഞാനം എന്ന് പറയുന്നത് ഏകമാണ്. ജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു, പിന്നീട് ധ്യാനത്തിന് പ്രസക്തിയില്ല. ജ്ഞാനം ഉണ്ടായി, അജ്ഞാനം നശിച്ചു, പിന്നെ ധ്യാനത്തിന്റെ ആവശ്യമില്ല. ധ്യാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ഒരേ ജ്ഞാനത്തെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേ ഭാവനയെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം ഉണ്ടായിക്കഴിയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കാനായിരുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു, പിന്നെ അയാൾക്ക് ഒരേ ഭാവനയെ നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല. ഒരേ തരത്തിലുള്ള ഭാവനയെ ആവർത്തിച്ച് പ്രത്യേകിച്ചൊന്നും കാര്യം സാധിക്കാൻ ഇല്ല. അതുകൊണ്ട് വിധിക്ക് വിധേയനായി ഉപാസീത എന്നും മറ്റും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനധീനനായി ഒരു ജ്ഞാനിക്ക് ഒരിക്കലും ധ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. പിന്നെ പ്രാരബ്ധം അനുസരിച്ച് ഒരു ജ്ഞാനിക്ക് ധ്യാനിക്കുകയോ ധ്യാനിക്കാതിരിക്കുകയോ ചെയ്യാം. സ്വേച്ഛ അനുസരിച്ച് അത് വിധിക്കുവശമ്മതനായിട്ടല്ല എന്നർത്ഥം. മറ്റൊരു പ്രേരണയ്ക്ക് വശമുതനായിട്ടില്ല എന്നാണ്. അത് അങ്ങനെ ധ്യാനിക്കണമെന്ന് വിചാരിച്ച അന്നപാനാദി വ്യവഹാരങ്ങളിൽ ജ്ഞാനി ഏർപ്പെടുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ധ്യാനം എന്ന് പറയുന്നത് ഏർപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആകാം. അത് വിധി നിഷേധങ്ങൾക്ക് അതീതമായിട്ടാണ്, വിധി നിഷേധങ്ങൾക്ക് അധീനമായിട്ട് അല്ല എന്നാണ്. അതുകൊണ്ടെന്നാണ് ഇവിടെ ഈ ബ്രഹ്മം ജ്ഞാനത്തിന് ശേഷം പിന്നീട് അവിടെ ധ്യാനം ഒന്നും ഇരിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഏകത്വ വിജ്ഞാനേന ഉന്മതിതസ്യ അദ്വൈത വിജ്ഞാനസ്യ പുനഃസംഭവസ്തി. ഏകത്വ വിജ്ഞാനം കൊണ്ട്, ശ്രുതിയിൽ നിന്ന് ബോധിപ്പിക്കുന്ന ഏകത്വ വിജ്ഞാനമാണ്. ആ ഏകത്വ വിജ്ഞാനം കൊണ്ട് ഉന്മതിത പൂർണ്ണമായും നശിച്ച ദ്വൈതവിജ്ഞാനസ്യ പുനഃ സംഭവസ്തി, വീണ്ടും അത് ഉണ്ടാകുന്നില്ല. വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ജ്ഞാനം ആകാമായിരുന്നു. അപ്പൊ ജ്ഞാനം ഉണ്ടായതിനു ശേഷം, അതായത് തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് ആ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായ ഒരു വ്യക്തിക്ക് പിന്നീട് ധ്യാനം പ്രയോജനപ്പെടുന്ന ഉപയോഗമില്ലാത്തതാണെന്നാണ്. എന്തുകൊണ്ട്? ആ ജ്ഞാനം കൊണ്ട് തന്നെ അജ്ഞാനം നശിച്ചു, ദ്വൈത വിജ്ഞാനം നശിച്ചു. പിന്നീട് നശിച്ചതിന് വീണ്ടും ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല, അത് പൂർണ്ണമായും നശിക്കുന്നു. ഭസ്മസാത്വരിതേ എന്ന് പറഞ്ഞ പോലെ അത് നിശേഷമായി ഇല്ലാതായി പോവുകയാണ്. പിന്നെ ജ്ഞാനമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ വെളിച്ചത്തിൽ പിന്നീട് ഇരുട്ടിന് പ്രസക്തിയില്ല. അപ്പൊ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനത്തിന് വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിന്നീട് അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. പുനഃസംഭവം വീണ്ടും അത് ഉണ്ടാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഏന ഉപാസനാ വിശേഷത്വം ബ്രഹ്മണ പ്രതിപത്തിയേര. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിൽ, ജ്ഞാനം ഉണ്ടായതിനു ശേഷവും വീണ്ടും ബന്ധനം തുടർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദ്വൈതവിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ, അവിടെ വീണ്ടും ഉപാസനെ ധ്യാനത്തെ ശ്രുതി വിധിച്ചനെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതാണ് ഏന, ജ്ഞാനം ഉണ്ടായതിനു ശേഷവും ദ്വൈതവിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഉപാസനാ വിശേഷത്വം ധ്യാനവിധിയുടെ ഭാഗമായേന ബ്രഹ്മം. അങ്ങനെ ആകുന്നില്ല എന്നത്. അതുകൊണ്ടെന്താണ് ബ്രഹ്മത്തെ ശ്രുതിയിൽ ബോധിപ്പിക്കുന്നത്? അത് ധ്യാനത്തെ, ബ്രഹ്മ ധ്യാനത്തിന് വേണ്ടിയല്ല, മറിച്ച് ബ്രഹ്മ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അതിനെ ബോധിപ്പിക്കുന്നത്. ആ ശ്രുതി വാക്യങ്ങളിൽ നിന്ന് അതിന്റെ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടതെന്ന്. ആ ജ്ഞാനത്തിന് ശേഷം പിന്നീട് ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്ന്. ധ്യാനം വരുന്നത് അതിന് മുമ്പാണ്. അതിന് മുമ്പ് പലതരത്തിൽ ഉണ്ടാകാം. സഗുണ ധ്യാനം, നിർഗുണ ധ്യാനം തുടങ്ങി പലതരത്തിൽ ധ്യാനങ്ങൾ അതിന് മുമ്പാകാം. അതിനുശേഷം ആവശ്യമില്ലാന്ന്. അതുകൊണ്ട് ധ്യാനം ആവശ്യമില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ധരിക്കരുത് എന്നാണ്. പക്ഷെ ധ്യാനവും ജ്ഞാനവും രണ്ടും രണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്.
1: Om Namah Shivaya. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Avidyajanyamaya Sukhamam. Na Yatrava Anyadivasya Iti Avidyavishya Atmarthatva Akhima. ഇതുവരെ ഞാൻ പറഞ്ഞത് എന്റെ വ്യാഖ്യാനത്തിന് വെച്ചുകൊണ്ടാ പറഞ്ഞു. ഇനി ഭാഷകാരൻ അക്കാര്യം പറയുന്നു. അവിടെ തന്നെ ശ്രുതി പറയുന്നുണ്ട് എത്രവോ അന്യദിവസ്യ. ഇവിടെയാണോ അന്യത്വ ബുദ്ധിയുള്ളത്, അന്യ ബോധമുള്ളത്? എന്താണ് അവിദ്യാവിഷയം, ആത്മാർത്ഥത്വം? ഇതെല്ലാം അവിദ്യാവിഷയം. അവിടെയാണ് ആത്മാർത്ഥമായ പ്രവൃത്തി എല്ലാം വരുന്നത്, തനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി എല്ലാം വരുന്നത്. അവിടെയാണ് പ്രവൃത്തികൾ തന്റെ സുഖത്തിനായി ആത്യന്തികമായി പരിണമിക്കുന്നത്. അത് അന്യന്റെ സേവയായാലും സ്വസേവയായാലും ആത്യന്തികമായി അത് എന്താണ്? അവിദ്യാവിഷയമാണ്. അവിദ്യാവിഷയമാണ് അവിടെ ആത്മാവോ വിദ്യാവിഷയമാണ്. ഞാൻ എന്നറിയുന്നത് അവിദ്യാജന്യമായ തന്നെയാണ്, അവിദ്യാകാര്യമായ തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവിദ്യാ വിഷയമായ തദർത്ഥം ആത്മാർത്ഥമാണ്. ഒരു സ്ഥലത്തും പരാർത്ഥം, പരാർത്ഥം എന്ന് നമ്മൾ പറയുന്നത് വെറും ആലങ്കാരികമാണ്. അച്ഛനെ സംബന്ധിച്ചും പരാർത്ഥം. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കി അച്ഛന്റെ പ്രവർത്തനം ആത്യന്തികമായി തോർത്തത്. അച്ഛനെ സംബന്ധിച്ച് പരനുണ്ട്, പക്ഷെ ഒന്നും പരാർത്ഥമില്ല. ഞാനെ സംബന്ധിച്ചാണെങ്കിലും പരമില്ല, അതുകൊണ്ട് പരാർത്ഥം. അതുകൊണ്ട് സർവത്ര പ്രവൃത്തി ഇച്ഛ കർമ്മങ്ങളെല്ലാം ആത്മാർത്ഥമാണ്. വിദ്യ വിഷയ ആത്മാർത്ഥം ഇതിനാണ് പറഞ്ഞത്. ആത്മകാമം എന്ന് പറയുന്നത് അജീവകാമത്തിന് വേണ്ടിയാണ്, പരമാത്മകാമത്തിന് വേണ്ടിയല്ല, പരമാത്മസുഖത്തിന് വേണ്ടിയല്ല. അങ്ങനെയല്ല ശ്രുതിയുടെ താല്പര്യം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നു തത്കേനകം പശ്യ, എപ്പോഴും ഭാഷകാരനാണ് ആവർത്തിക്കുന്ന വാക്യമാണ്. ഇവിടെ പറയുന്നത് ജീവനല്ല ജീവസാക്ഷി, എന്ത് കർണങ്ങളെ കൊണ്ട് എന്തിനെ കാണും, എന്തിനെ അനുഭവിക്കും? ജീവൻ തന്റെ മനസ്സുകൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നു, അനുഭവിക്കുന്നു, പ്രവർത്തിക്കുന്നു, മറ്റുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അതിൽ നിന്ന് തന്റെ സുഖത്തെ അനുഭവിക്കുന്നു. പക്ഷേ ആ ജീവസാക്ഷി എന്തുകൊണ്ട് എന്തിനെ കാണും, അറിയും, പ്രവർത്തിക്കുന്നു? പരാർത്ഥമായ പ്രവൃത്തി ഇല്ല. തത്വജ്ഞനാണെങ്കിലോ സ്നേഹം നാനാസ്തി കിഞ്ചന, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോടുകൂടെ നാനാത്വമില്ല. പിന്നെങ്ങനെ പരന് വേണ്ടി പ്രവർത്തിക്കും? ലോകക്ഷേമം പിന്നെ എങ്ങനെ ചെയ്യും? നമ്മൾ ധരിക്കുന്ന രീതി ചെയ്യുന്നു. തത്വജ്ഞൻ ലോകക്ഷേമം പ്രവർത്തിക്കാം, പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം ശരിയല്ലെന്ന് അവിടെ പറയും. നമ്മൾ ധരിക്കുന്ന എന്താണ്? അന്യനെ കണ്ടുകൊണ്ട് അന്യന് വേണ്ടി ചെയ്യുന്നു, അങ്ങനെയല്ല. ദേഹം നാനാസ്തി കിഞ്ചന തത്രക്കോ മുഹ കശോകം ഏകത്വം അനുവശിത. തത്വജ്ഞാനിയുടെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. തത്ര കോ മുഹ കശോക, എന്തിന്റെ പോരായ്മ കൊണ്ടാണ്, എന്തിന്റെ കുറവ് കൊണ്ടാണ് ആ ഏകത്വത്തെ അനുഭവിക്കുന്നവൻ പ്രവർത്തിക്കുന്നത്? അസ്തിത്വം ഉള്ളിടത്ത് തന്നെ പ്രവർത്തിക്കും. എന്തെങ്കിലും നേടണം, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലല്ലേ നേടേണ്ടാവും. എന്ത് പോരായ്മ ഉള്ളതവൻ? തത്രക്കോ മോഹശോക, ശോകമോഹങ്ങളില്ലാത്തവൻ. എന്തിനു വേണ്ടി അവനത് ചെയ്യണം? അവനതിൻ്റെ ആവശ്യം വരുന്നില്ല. ഏകത്വത്തിന് വശ്യത. അപ്പൊ തത്വജ്ഞനും അതിൽ പരാർത്ഥ പ്രവൃത്തി. പിന്നെ ലോകവ്യവഹാരത്തിൽ ഇതെല്ലാം അജ്ഞനും പ്രവർത്തിക്കുന്നു അന്യനു വേണ്ടി. അതേ അജ്ഞൻ തന്നെ പറയുന്നു തത്വജ്ഞനും അന്യനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതൊന്നും തത്വകഥനമല്ല, ഭ്രാന്തി കഥനങ്ങളാണ്. വിദ്യാധന വിദ്യാവിഷയെ തത്പ്രതിഷേധാച്ച, അതിന്റെ വിദ്യാവിഷയത്തിൽ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ആത്മകാമനയില്ല. ആത്മാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ആത്മാവിനെയോ അവൻ കാമിക്കുന്നില്ല എന്ന ആത്മധർമ്മത്വം. അതുകൊണ്ട് ഈ പറയുന്ന സുഖങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നു എന്റെ സുഖത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിന്റെ സുഖത്തിന് വേണ്ടിയാണെന്നെല്ലാം പറയുന്നിടത്ത് ഈ സുഖങ്ങളൊന്നും ആത്മസുഖമല്ല, ആത്മധർമ്മമല്ല. ഇത് അന്ധകരണധർമ്മങ്ങളാണ് ഈ സുഖങ്ങളെല്ലാം. പലർക്കും ഒരു സംശയം, ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. കാരണം ഇങ്ങനെ പറയാറുണ്ട് അന്ധകരണം സാത്വിക രാജസ താമസഭാവങ്ങളിലാണ്. അപ്പോൾ സാത്വികമായ അന്ധകരണത്തിൽ ആത്മാവിൻ്റെ സുഖം പ്രതിഫലിക്കുന്നതാണ് ഈ സുഖം നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയും. ആത്മാ പ്രതി ഇപ്പൊ പറയുന്നു ഇതൊന്നും ആത്മാവിന്റെ സുഖമല്ല. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കുന്നു? ചിലർ ചിന്തിക്കും, അങ്ങനെയും പറയുന്നു ശുദ്ധ സാത്വിക വൃത്തിയിലുള്ള ആത്മപ്രതിബിംബ സുഖം അത് തന്നെയാണ്. അപ്പൊ അത് ആത്മസുഖമല്ലേ? അവിടെ ഒരു ചോദ്യം വരും, അപ്പൊ ദുഃഖം അനുഭവിക്കുന്നത്? അതിന് സമാധാനം പറയും, രാജസ താമസ വൃത്തികളിലൂടെ ആ പ്രകാശം അനുഭവപ്പെടുന്നത് ദുഃഖമായി അനുഭവപ്പെടും. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഈ സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെയാണ്. അവിടെ സാത്വിക രാജസ താമസ ഭാവങ്ങളോടുകൂടിയ പ്രകൃതിയെ ആശ്രയിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സുഖം ആവിദ്യകമാണ്, ആത്മസുഖമല്ല. അത് തന്നെ പറഞ്ഞു ഇവിടെ ഒരു ഉപാധിയെ സ്വീകരിക്കേണ്ടി വരും. ഉപാധിയിലൂടെ സുഖത്തെ അനുഭവിക്കുന്നു, ഉപാധിയിലൂടെ ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പൊ അത് വാസ്തവ സുഖവുമല്ല, വാസ്തവ ദുഃഖവുമല്ല, ആത്മസുഖമല്ല. അതുകൊണ്ടാണ് സുഖദുഃഖാദികളെ അന്ധകരണ ധർമ്മമാണെന്ന് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ നിരതിശയ സുഖം. കാരണം ഈ പറയുന്ന സുഖത്തെ അനുഭവിക്കുന്നതിന് ആ സുഖം ഉണ്ടാകുന്നതിനൊക്കെ അന്ധകരണം വേണം. അന്ധകരണം എന്ന് പറയുന്നിടത്ത് അവിടെ അത് ആവിദ്യകമായി ചിലര് വേറെ രീതി പറയുന്നു. ഇവിടെ നമ്മൾ സദാ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഖം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഊഹിക്കാം പിന്നെ ഇതിന്റെ പിന്നിൽ സുഖസ്വരൂപമായ ആത്മാവുണ്ട്. തിരിച്ചുചിന്തിക്കണം, ഇവിടെ സദാ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എന്നെ പിന്നിൽ ദുഃഖരൂപിയായ ആത്മാവുണ്ടെന്ന് ചിന്തിക്കും. സുഖദുഃഖങ്ങളിൽ പക്ഷാഭേദമുണ്ട്. സുഖം അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതിന്റെ പിന്നിൽ സുഖസ്വരൂപമായ ആത്മാവുണ്ടെന്ന് തീരുമാനിച്ചാൽ, ദുഃഖം അനുഭവിക്കുന്നതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ദുഃഖിയായ ആത്മാവുണ്ടെന്ന് കൽപ്പിക്കേണ്ടത് മാത്രമല്ല, രാഗദ്വേഷാദികൾ കാമക്രോധാദികൾ എല്ലാം അനുഭവിക്കുമ്പോൾ ഇത് വെച്ച് ഊഹിക്കാം ഇതിന്റെ പിന്നിൽ കാമക്രോധാദിയായ ആത്മാവുണ്ട്. അങ്ങനെയാണ്, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ അനുഭവിക്കുന്ന സുഖമായാലും ദുഃഖമായാലും കാമക്രോധാദികൾ എന്തായാലും ഇത് സർവവും ആവിദ്യകമാണ്. സാക്ഷി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതിനിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവിടെ പറയുമ്പോൾ എന്താണ്, അത് നിരതിശയ സുഖമാണ് അല്ലെങ്കിൽ നിരതിശയ ശാന്തിയാണ്, നിരുപാധികമായ ജ്ഞാനമാണ്, നിരുപാധികമായ സത്താണ് എന്നെല്ലാം പറയുന്നതാണ് ആത്മധർമ്മത്വം. അതുകൊണ്ട് ഇതൊന്നും ആത്മധർമ്മമല്ല. അത് തന്നെ ഇവിടെ പറയുന്നു, മമ താവതിദം ബുദ്ധോ ഭവദ്ഭ്യോ എന്ന രോചതേ പ്രത്യക് പ്രവണയാ ദൃഷ്ട്യ സംസാരോ നാത്മനിക്ഷ്യതേ. ഇദം ബുദ്ധോ ഭവദ്ഭ്യോ എന്ന രോചതേ, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് രോചകമായതുകൊണ്ട് അല്ലാത്തതും, അല്ലെങ്കിൽ സുഖൻ രോചകം, ഇവിടെ നമുക്ക് വിരോധമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, സുഖം നമുക്ക് വേണം എന്ന് പറയുന്നു. ഭഗവത്ഭ്യൂ എന്ന രോചത്തെ, പക്ഷെ ദുഃഖത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറില്ല. എന്നാൽ അത് അനുഭവിക്കുന്നുമുണ്ട്. എവിടെ അനുഭവിക്കുന്നു? ആത്മസ്ഥമായി തന്നെ. സുഖം സ്വീകാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതി, ദുഃഖം പ്രതികൂലമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പരാതി. അതെല്ലാം ആത്മസ്ഥമായി അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ താത്വികമായ നില എന്താണ്? സുഖമായാലും ശരി ദുഃഖമായാലും ശരി, പറയുന്നു പ്രത്യേക പ്രവണയാ ദൃഷ്ട്യ സംസാരോ നാത്മനിക്ഷ്യതെ. നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ആവിദ്യക സംസാരമാണ്, ആവിദ്യകമായ സംസാരമാണ് അത്. പ്രത്യേക പ്രവണയാ ദൃഷ്ട്യ, അതിനെ കുറിച്ച് പറയുന്നു വിദ്വത് അനുഭവം. സാധാരണ ബുദ്ധി എന്ന് പറയുന്നത് ബഹിർപ്രവണമാണ്, പരാഞ്ചി എന്ന് പറഞ്ഞത് ബഹിർമുഖമാണ് ദൃഷ്ടി. ആ ബഹിർമുഖമായ ദൃഷ്ടിയിലിരിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളെല്ലാം ആത്മസ്ഥമായി അച്ഛൻ കാണുന്നു, അനുഭവിക്കുന്നു. പക്ഷെ പ്രത്യേക പ്രവണം അന്തർമുഖമായ ദൃഷ്ടി, ആത്മ അനാത്മ വിവേകത്തോടുകൂടിയ ദൃഷ്ടി, അതാണ് പ്രത്യേക പ്രവണ ദൃഷ്ടി. ദൃഷ്ടി എന്ന് വെച്ചാൽ വിവേകം, ജ്ഞാനം. ഏതൊരു ജ്ഞാനമാണോ ജീവൻ ഇന്നതാണ്, അതിന്റെ തത്വം ഇന്നതാണ്, ജീവസാക്ഷി ഇന്നതാണ് എന്നിങ്ങനെ വേർതിരിക്കുന്നു, അതാണ് പ്രത്യേക പ്രവണ ദൃഷ്ടി. ആ ദൃഷ്ടിയിലൂടെ കാണുമ്പോൾ എന്താണ് ഈ പറയുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ ആത്മനീക്ഷതേ, തന്നിൽ കാണുന്നില്ല. ഇതവിടെ താൻ ജീവനല്ല, അവിടെ താൻ ജീവസാക്ഷിയാണ്. ജീവസാക്ഷിയായിരിക്കുന്ന പരിശുദ്ധ ചൈതന്യമാണ് എന്ന് ആ വിവേകം ഇതേ പറയുന്നില്ല. വിവേകമാകുന്നു അസംഗത എന്ന് പറഞ്ഞു, അതും ഇത് വിവേകം തന്നെ. വിവേകമാകുന്ന വിവേകാസന ഭാഷകാരം, വിവേകമാകുന്ന വാളുകൊണ്ട് ഇതിനെ ഛേദിക്കും. വാസ്തവത്തിന് സാക്ഷി ഇന്നത്, ജീവ ഇന്നത് എന്ന് വേർതിരിച്ചറിയാം. ഏകമായിട്ടാണ് അനുഭവം അധ്യാസം പാടാം. പ്രവണ ദൃഷ്ടി വിവേകമാകുന്ന വാളുകൊണ്ട് ആ സാക്ഷിയിൽ നിന്നും ഈ ജീവനെ ഛേദിച്ച് നശിപ്പിക്കും. വിവേകത്തിന്റെ തരത്തിലാണ് അകല വേർതിരിക്കുമ്പോ പറയുന്നു സംസാരവും ആത്മനിശ്ചയം. ഈ പറയുന്നത് ഇതിന് സംസാരം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ, അത് ആ ജീവ സാക്ഷിയിലില്ല. ഈ സാക്ഷിയുടെയും ഈ ജീവന്റെയും മധ്യത്തില് വിവേകം എന്ന് പറയുന്ന ഈ വാളില്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിലൊരർത്ഥം ഇല്ലാതെ. ഒരാൾ പറയുന്നു ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി, എനിക്ക് സുഖദുഃഖങ്ങളൊന്നുമില്ല, എനിക്ക് ബന്ധമോക്ഷങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് ജീവഭാവത്തിലിരുന്നുകൊണ്ടാണെങ്കിൽ അതിനൊരർത്ഥം ആർക്കും പറയാം. അഹം ബ്രഹ്മാസ്മി എന്നാർക്കാ പറയാൻ കഴിയും. പക്ഷെ പറയുന്നവരാണ് നല്ല ജീവഭാവത്തെ കൂടാതെ ജീവഭാവത്തിലിരുന്നുകൊണ്ട് അതിനെ ഉറപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അഹംബുദ്ധി അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ സാങ്കേതികമായി പറയുന്നത് ബാധ സമാനാധികരണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒരു തത്വജ്ഞൻ ഉപദേശിക്കുമ്പോൾ അവിടെ ആ ജീവഭാവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ജീവഭാവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഒന്നും സംഭവിക്കില്ല എന്നാണ് ഉത്തരം. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? വിവേകം പോലെ പ്രവൃത്തി വേണം. പ്രവൃത്തിയിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പോകുന്നു, വേറെ എന്തെങ്കിലും സംഭവിക്കും. ഇവിടെ പാത്രം ഉണ്ടായി വരും, അല്ലാണ്ട് പാത്രം ഉണ്ടായി വന്ന് ഇല്ലാതെ പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചാൽ അവിടെ പാത്രം ഉണ്ടായി വരും. ഇരുട്ട് വെളിച്ചം കൊണ്ടുവന്നാൽ പാത്രം ഉണ്ടായി വരും. അപ്പൊ വിവേകത്തിനെ സംബന്ധിച്ച് വിവേകത്തിനൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ഭ്രാന്തിയെ മാറ്റുക, ഇരുള് മാറ്റുക. അതൊരു കാര്യമായിട്ടല്ലതാണ്. എന്തുകൊണ്ട് കാര്യമില്ല? ഇരുള് മാറുന്ന എന്തുകൊണ്ടൊരു ഫലമാകുന്നില്ല? കാരണം ഇരുളെന്ന് പറയുന്ന ഒരു വസ്തുവില്ല. ഒരു വസ്തുവിന് എന്തെങ്കിലും മാറ്റം വന്നാലേ നമുക്ക് അതിന്റെ ഫലമെന്ന് പറയാൻ പറ്റും. മണ്ണ് ഒരു വസ്തുവാണ്, അതിനൊരു മാറ്റം വന്നപ്പോൾ പാത്രമായി, അതിന് നമുക്കൊരു ഫലമെന്ന് പറയാം. നമ്മുടെ അനുഭവത്തിൽ വ്യവഹാരത്തിൽ ഫലം അങ്ങനെയുള്ളൂ, വസ്തുവിലേ സംഭവിക്കത്തുള്ളൂ. വെളിച്ചം വന്ന് ഇരുള് മാറി, എന്താ ഫലം? ഇല്ലാത്ത ഒന്ന് മാറി എന്ന് പറയും. ഇരുളിന് വസ്തു സ്വഭാവമുണ്ടോ? മറ്റേതെങ്കിലും ഒരു വസ്തുവിന്റെ സ്വഭാവത്തിനുണ്ടോ? വസ്തു സ്വഭാവമൊന്നുമില്ല. ഭ്രാന്തി മാറുന്ന അതുപോലെയാണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും. അതാണ് വിവേക കാര്യം എന്ന് പറയുന്നത്. വിവേക ഫലമെന്ന് പറയുന്നത് പോലും ശരിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിന്റെ ഫലമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വസ്തുതന്ത്രമെന്ന് പറയുന്നു, കർത്തൃതന്ത്രമല്ല എന്ന് പറയുന്നു, കർമ്മഫലമല്ല എന്ന് പറയുന്നു. ഇവിടെ അതാ സൂചിപ്പിക്കുന്നു. വെളിച്ചം വന്ന് ഇരുന്ന് മാറി പിന്നെ എന്തോ ഒന്നിനെ കൂടെ പ്രതീക്ഷിക്കും. അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നു. വെളിച്ചം ഇതിനങ്ങനെ ഒരു ഫലത്തെ ഉണ്ടാക്കുന്ന ഒന്നല്ല വെളിച്ചം. അതുപോലെയാണ് ഇവിടെയും. എന്താണ് വിവേകം കൊണ്ട് ആ വിവേകത്തെ ഇല്ലാതാക്കുന്നു, ആ ജീവഭാവത്തെ നിഷേധിക്കുന്നു. ആ ജീവഭാവത്തെ അല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു, ആ ജീവഭാവത്തെ അല്ല തത്വമസി എന്ന് ഉപദേശിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ തന്നിൽ നയിച്ചതേ, പിന്നെ അവൻ തന്നിൽ ഇതിനെയൊന്നും കാണുന്നില്ല. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം താൻ എന്താണോ ആ സാക്ഷിഭാവമാണ്. അവിടെ അവൻ ഇതിനെ കാണുന്നില്ല. ആത്മ അനാത്മാരണിനെയും വേർതിരിച്ചു കഴിഞ്ഞു. അതിനെ തന്നെ സർവാത്മഭാവം എന്ന് വേറൊരു ഭാഷയിലും പറയും. അതുകൊണ്ട് ഇതൊന്നും ആത്മധർമ്മമല്ല. അതുകൊണ്ട് ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും ആത്മസുഖമല്ല, രണ്ട് സുഖമാണ്. ആത്മശബ്ദം രണ്ടർത്ഥത്തിനും പ്രയോഗിക്കും. ഒന്ന് ജീവസാക്ഷി, ഒരിടത്ത് ജീവൻ. ഇവിടെ ഏത് താല്പര്യത്തിലാണോ അത് ഉച്ചരിക്കുന്നത് ആ താല്പര്യത്തെ മനസ്സിലാക്കും. ആത്മാവ് സുഖസ്വരൂപമാണെന്ന് പറയും. എന്ന് പറയുമ്പോൾ അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് ജീവസാക്ഷി എന്നുള്ള അർത്ഥത്തിന്, ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ സുഖം എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന നിരതിശയ സുഖം എന്നുള്ള അർത്ഥത്തിലാണ്. അന്ധകരണ പരിണാമമായ സുഖം എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് മുമ്പ് പറഞ്ഞതുപോലെ എന്താണ്, കേവലം അന്ധകരണത്തിന്റെ സാത്വിക ഭാവങ്ങളാണ്. സാത്വിക ഭാവത്തിന്റെ അനുഭവത്തിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആത്മഛായ അതിന്റെ ആവശ്യമുണ്ട്. വെളിച്ചത്തിലല്ലേ എന്തായാലും കറുത്തതായാലും വെളുത്തതായാലും കാണണമെങ്കിൽ വെളിച്ചം വേണ്ടി, സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കണമെങ്കിൽ വെളിച്ചം വേണ്ടി. ആ വെളിച്ചമാണ്, ആ വെളിച്ചത്തിന്റെ സഹായത്താലാണ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. അവിടെ നമുക്ക് ആ വെളിച്ചത്തെയും ആ സുഖത്തെയും വേർതിരിക്കാൻ വയ്യ, വേർതിരിച്ചറിയാൻ വയ്യ. അതുകൊണ്ട് പറയും എന്താണ്, അത് ആ വെളിച്ചത്തിൻ്റെ സുഖമാണ്. ഇത്രയും വെളിച്ചത്തിൻ്റെ സ്വഭാവം അതാണ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ വസ്തുവിൽ നിന്നും വെളിച്ചത്തെ വേർതിരിക്കാൻ പറ്റും. വസ്തുവിനെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആകും, അല്ലെങ്കിൽ ആ വസ്തുവിനെ നിന്ന് വേറൊരു വസ്തുവിനെ വേറെ പറയും. പക്ഷെ ഒരിക്കലും ആ വസ്തുവിൽ നിന്ന് വെളിച്ചത്തെ വേറാക്കാൻ കഴിയില്ല. ഇത് വസ്തു, ഇത് ഈ വസ്തുവിൻ്റെ വെളിച്ചം, അങ്ങനെ മാറ്റാൻ പറ്റില്ല. വെളിച്ചം ഇല്ലാതെയല്ല, വിളക്കൂതി കടിച്ച വെളിച്ചം ഇല്ലാതാവും. പിന്നെ വസ്തുവിൻ്റെ ദർശനം, വസ്തു പ്രത്യക്ഷത്തിൽ വസ്തുവിനെയും വെളിച്ചത്തെയും രണ്ടാക്കാൻ പറ്റില്ല. എന്താണ് അത്? വെളിച്ചത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ആത്മപ്രകാശത്തിൽ സർവവിഷയങ്ങളും അതിനോട് താതാത്മ്യമായ അനുഭവം, സുഖവും ദുഃഖവുമല്ല. അതുകൊണ്ടാണ് എല്ലാ അനുഭവത്തെയും പറയുന്നത് എൻ്റെ സുഖം എൻ്റെ ദുഃഖം സർവത്തെയും അതിനോട് താതാത്മ്യപ്പെട്ടിട്ട്. അത് അന്ധകരണ പരിണാമങ്ങളോട് ആത്മപ്രകാശം താതാത്മ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റേതാണെന്ന് ധരിക്കരുത്. ആത്മപ്രകാശം ആത്മസ്വരൂപത്തിലാണ് ഇതെന്ന് ധരിക്കരുത്. പക്ഷെ ഇത് അദ്വൈതിയുടെ നിലപാട്. അദ്വൈതിയുടെ നിലപാടെന്ന് പറഞ്ഞാലും പോരാ, അദ്വൈതികളിൽ നിന്ന് പല ജാതികളുണ്ട്. ഇത് ഭാഷ്യകാരൻ്റെ നിലപാടാണ്, ഭാഷ്യത്തെ പിന്തുടരുന്ന ആചാര്യന്മാരുടെ നിലപാട്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ഭാഷ്യം, ഭാഷ്യവ്യാഖ്യാനം ആനന്ദഗിരി, ഭാഷ്യവ്യാഖ്യാനം വാർത്തികം, ഇതിൻ്റെ എല്ലാം സാരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആചാര്യന്മാരുടെ എല്ലാം ഈ സുഖദുഃഖാദികൾ, ജീവൻ, ജീവസാക്ഷി തുടങ്ങിയ സംബന്ധിച്ചുള്ള ഇവരുടെയൊക്കെ നിലപാടിലാണ് അദ്വൈതികളാണെന്ന് പറയുന്ന മറ്റ് ചില ആചാര്യന്മാരും മറ്റ് പലതും പറയുന്നു. അതിപ്പോൾ ഇവിടെ എടുത്തിട്ട് കാര്യം. പക്ഷെ ഗുരു പറയുന്നത് ശ്രദ്ധയുള്ള ശിഷ്യൻ കേൾക്കും. നമ്മൾ അധികം ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ കേൾക്കും. എന്തുകൊണ്ടാണ് ശ്രദ്ധ? പക്ഷെ എല്ലാവരും അത് കേൾക്കണമെന്നില്ല. ആ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ വീണ്ടും ചോദിക്കുക, അതങ്ങനെ ശരിയാകും. അതാണ് വീണ്ടും ചോദ്യം വരും. താർക്കിക സമയ വിരോധ ദൈവത്തമിരി ചെയ്ത് ഇവിടെ അദ്വൈതം മാത്രമാണ് സിദ്ധാന്തം. ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, ഒരുപാട് ആചാര്യന്മാരും ഋഷിമാരുണ്ട്. ഋഷയോ വിഭിന്ന പല ഋഷിമാരും. താർക്കിക സമയം, താർക്കിക സിദ്ധാന്തം, ഗൗതമ കണാദന്മാരുടെ അനുയായികൾ, നിങ്ങൾ പറയുന്നത് അവരുടെ ചിന്തയിൽ നോക്കുമ്പോൾ ഇവിടെ ശരിയാകുന്നില്ല. അവരും യുക്തിവാദികളാണ്, ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്. അവരെങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റും? അവരുടെ ചോദ്യത്തിന് സമാനം പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിൽ വരുന്ന മറ്റു പല ചിന്തകൾ, ശിഷ്യന്മാർ പല തരത്തിലുണ്ടല്ലോ. ചിലർ ശ്രദ്ധയോടുകൂടി പറയുന്നത് ഗ്രഹിക്കാൻ ശ്രമിക്കും. ചിലർ അങ്ങനെയുള്ള കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ മാറി ചോദ്യങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അതിന് വിക്ഷേപമെന്ന് പറയും മനസ്സിൻ്റെ വിക്ഷേപം. ശരിയായ തത്വത്തെയാണ് പറയുന്നത്. ആ തത്വത്തിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട അതിൻ്റെ അവിടെ ചോദ്യം വരത്തില്ല. പിന്നെ അവിടെ മനസ്സെന്ന് പറയുന്നത് തത്വത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടേ അനുസന്ധാനം മാത്രം. പക്ഷെ മനസ്സ് ആ തത്വത്തിൽ ഏകാഗ്രപ്പെടുന്നെങ്കിൽ മനസ്സിൽ വികല്പങ്ങൾ വരും. അതിന് ഈ തത്വപ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിൽ വരുന്ന വികല്പങ്ങളാണ്. അതിനൊരു പേര് പറയുന്നു എന്നേ ഉള്ളൂ. സാംഖ്യനെന്ന്, ഗാർഹികനെന്ന്, ബൗദ്ധനെന്ന്, എല്ലാം എല്ലാവരുടെയും മനസ്സിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെയുള്ള വികല്പങ്ങൾ വരുന്നു? അത് മനസ്സിൻ്റെ ദോഷം എന്ന് പറയും. അതിൻ്റെ പരിഹാരങ്ങളായിട്ടാണ് മറ്റ് സാധനങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു വികല്പമാണ് കാർക്കിക സമീപം. അതെന്താണ് കാർക്കികന്മാർ പറയുന്നത്? ഒരു ഈ ആത്മാവ് സുഖദുഃഖാദികളെ കുറിച്ചൊക്കെ ചിന്തിച്ച് പറയുന്ന ഈ സുഖദുഃഖാദികളെല്ലാം ആത്മധർമ്മം തന്നെ, ആത്മാവാരാണ് താൻ, ഇത് തൻ്റെ ധർമ്മമാണെന്ന് എങ്ങനെ തീരുമാനിച്ചു? പുറത്തെ പുസ്തകത്തിൽ നോക്കുക, പുസ്തകം വെളുത്തിരിക്കുന്നു. എന്താണത്? പുസ്തകത്തിൻ്റെ വർണ്ണം. അതെവിടെ ഇരിക്കുന്നു? പുസ്തകത്തിൽ ഇരിക്കുന്നു. പുസ്തകത്തിന് അനുഭവപ്പെടുന്ന ഈ വർണ്ണത്തെ മേശയുടെ നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. അതിനവർ പറയുന്ന അവിടെ ഒരു സമാനാധികരണ്യുണ്ട്. അങ്ങനെ അത് പുസ്തകത്തിൽ തന്നെ കാണുന്നു, അല്ലെങ്കിൽ പുസ്തകത്തെ ആശ്രയിച്ചിരിക്കുന്നതായിട്ട് കാണും. ഒരേ ബോധത്തിൽ തന്നെ വരുന്ന എന്താണോ വെളുത്ത വർണ്ണമുള്ള പുസ്തകം ഒരു ബോധത്തിൽ അവിടെ അഭേദമായും വരുന്നു. അതാണ് സമാനാധികരണം. ഇങ്ങനെ ഈ വർണ്ണം പുസ്തകത്തിന്റെ ഏതാണെന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? സ്വഅനുഭവം കൊണ്ട്. അനുഭവത്തെ കൊണ്ട് അത് തീരുമാനിച്ചെങ്കിൽ ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റും? എന്ത് യുക്തി കൊണ്ട് ഇതിനെ നിഷേധിക്കാൻ പറ്റും? അപ്പൊ അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. ഇത് വെളുത്ത പുസ്തകമാണെന്നേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതുപോലെ അനുഭവപ്പെടുന്നു ഞാൻ ദുഃഖിയാണ്. നേരത്തെ പറഞ്ഞ ദുഃഖിദോഹം സുഖിദോഹം, ഞാൻ സുഖിമാനാണ്. അങ്ങനെയോ അല്ലെങ്കിൽ എന്നിൽ സുഖമുണ്ടെന്നോ എന്നെ ദുഃഖമുണ്ടെന്നോ രണ്ട് രീതിയും പറയാം. ഇവിടെ പുസ്തകത്തെ സംബന്ധിച്ച് പറയുന്നതാണ് പുസ്തകം വെളുത്തതാണ് അല്ലെങ്കിൽ പുസ്തകത്തിൽ വെളുത്തു നിറം, രണ്ടും പറയാം. അതുപോലെ ഞാൻ സുഖിമാനാണ് അല്ലെങ്കിൽ എന്നിൽ സുഖം, ഇതിലൊരു സമാനാധികരണ്യം. ബാഹ്യമായ വസ്തുക്കളിൽ എങ്ങനെയാണോ ഈ ഗുണഗുണികളെ അറിയുമ്പോൾ, വസ്തുവിനെയും അതിൻ്റെ ഗുണത്തെയും, വസ്തു പുസ്തകം അതിൻ്റെ ഗുണം വെളുപ്പ്, ഇതിനെ അറിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമാനാധികരണ്യം, ഒരു ഏകത്വം, ഒരു അഭേദത, അതിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ സുഖിയാണത് എന്നിങ്ങനെന്താ അനുഭവത്തിന് പ്രാമാണ്യം കൽപ്പിക്കുന്നില്ല. അനുഭവത്തെ തുടർന്നാണല്ലോ യുക്തി വരേണ്ടത്. അപ്പൊ യുക്തിക്കും പ്രാമാണ്യം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുക്തി ഇതാണ്: തന്നിൽ സുഖം ഇരിക്കാതെ, തന്നിൽ ദുഃഖം ഇരിക്കാതെ ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നുള്ള ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ തന്നിലാണ് തീരുമാനിക്കുന്നതിനെന്താ. അതിനവർ വളരെ നീണ്ട നീണ്ട അനുമാനം പറയും. ഇച്ഛാതെ ആത്മഗുണാഹ എന്നെല്ലാം പറഞ്ഞ് നീണ്ട അനുമാനങ്ങൾ അവർ പറയും. അതിൽ പ്രതിജ്ഞാ, ഹേതു, ഉദാഹരണം, ഉപനയനം, ദൃഷ്ടാന്തം, ഉപനയം, ദൃഷ്ടാന്തം, ഇങ്ങനെയുള്ള അവയവവാക്യങ്ങളിലൂടെ അതൊക്കെ അവർ സമർത്ഥിക്കും. അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ഒരു ഒരു സാമാന്യ യുക്തിയല്ല, അന്യ വ്യതിരേകങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കും. അവർ യുക്തി പ്രയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സാമാന്യമായി ചിന്തിച്ചാൽ അറിയ സ്വതുക്കങ്ങൾ തന്നിലാണ്, ആത്മാവിലാണ് എന്ന് പറഞ്ഞാലോ തർക്കിയ സമയ വിരോധാദായിത്വം ചെയ്യുന്ന യുക്തിയാകി ആത്മനോ ദുഃഖിത്വ അനുഭവത്തെ. നിങ്ങളുടെ അനുഭവം, അനുഭവത്തുടർന്ന് വരുന്ന യുക്തി, ഇതെല്ലാം സംബന്ധമാണ്. യുക്തിയുണ്ടും ഇത് ആത്മാവിൽ സുഖദുഃഖങ്ങളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. താർക്കികന്മാർ പറയുന്നതിനൊരു ശരിയുണ്ട്. അവരെന്താ പറയുന്നത്? എന്നിലാണ് സുഖദുഃഖങ്ങളെന്നത് ശരിയാണ്. ആരാണ് താൻ ഈ ജീവൻ? ജീവനാണ് താൻ എന്നറിയുന്നത്. തന്നെ തന്നെയാണ് സുഖദുഃഖങ്ങൾ. ഇവിടെ ചർച്ച ചെയ്യുന്ന അതല്ല. അവർ പറയുന്നത് ആത്മാവിലാണ്. താർക്കികന്മാർക്കത് പിടിയിട്ടിട്ടില്ല. ആത്മഭാവം, ജീവൻ, ഈ രണ്ട് ഭാവങ്ങളെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജീവഭാവത്തെയും സാക്ഷിഭാവത്തെയും അവരുടെ യുക്തിക്ക് പിടികിട്ടില്ല. അതാണ് അവർക്ക് സംഭവിച്ച ഒരു കുഴപ്പം. അദ്വൈതത്തിൻ്റെ മേന്മ അത്. അദ്വൈതത്തിൽ ആ ജീവഭാവത്തെയും സാക്ഷിഭാവത്തെയും വേറെയിരിക്കും. പിന്നെ നിങ്ങളുടെ യുക്തിയിൽ വന്ന വിശകം എന്താണെന്ന് വ്യക്തമാക്കി തരും. എന്താണ് നഹി ദുഃഖേന പ്രത്യക്ഷ വിഷേണ ആത്മനോ വിശേഷ്യത്വം പ്രത്യക്ഷാവിഷയത്വം. കാർക്കികന്മാരിൽ പല കൂട്ടുകാരുണ്ട്. അതിൽ ഒരു കൂട്ടരുണ്ട്, അവരെ ജരൻ നൈയായികന്മാരെന്ന് പറയും. പഴയ ആൾക്കാർ ജരൻ നൈയായ, ജരൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നുള്ളത്. ആധുനികന്മാരുണ്ട്. അതിന് പഴയ ആൾക്കാരിൽ വൈശേഷികന്മാരൊരു കൂട്ടർ പറയുന്നത് ഞാനെന്നറിയുന്ന ആത്മാവിനെ എന്നാണ്. വൈശേഷികന്മാരുടെ ചിലരുടെ അഭിപ്രായം അവരുടെ ജരൻ നൈയായികന്മാരെന്ന് പറയും പഴയ ആൾക്കാർ. ഞാനെന്ന് സംശയലേശമന്യേ ആത്മാവിനറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നിൽ സുഖമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സുഖമുണ്ടെന്നാണ് അവർ സമർത്ഥിക്കുന്നത്. എന്നിൽ സുഖമുണ്ട് എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആത്മാവിൽ സുഖമുണ്ട്, ഇത് ആത്മശബ്ദത്തിന് ഞാനും നടത്തുന്നു. അതുകൊണ്ട് എന്നിൽ സുഖമുണ്ടെന്ന് ഞാൻ അർത്ഥം വരും. ആ അനുഭവത്തെയും നിഷേധിക്കുന്നില്ല. പക്ഷെ അനുഭവങ്ങളൊന്നും ആത്മാവിനെ സംബന്ധിച്ചല്ല, ജീവനെ സംബന്ധിച്ചാണ്. ജീവനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, ജീവസാക്ഷിയെ സംബന്ധിച്ചല്ല. ഇക്കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നഹി ദുഃഖേന പ്രത്യക്ഷ വിഷേണ ആത്മനോ വിശേഷ്യത്വം പ്രത്യക്ഷാവിഷയത്വ. ഇവിടെ ആത്മാവ് പ്രത്യക്ഷാവിഷയമാണ്. ഞാൻ ദുഃഖിയാണ്, എന്നിൽ ദുഃഖമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ജീവസാക്ഷിയല്ല വിശേഷ്യമായിരിക്കുന്നത്, മറിച്ച് കേവല ജീവനാണ്, സംസാരിയാണ്, സുഖദുഃഖാദികളോടുകൂടിയിരിക്കുന്നവനാണ്. ജീവസാക്ഷിയെപ്പോഴിതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അത് എന്തിനാ ഇങ്ങനെ ഒരു ജീവസാക്ഷി എന്ന് പറഞ്ഞു? അങ്ങനെ ഒരു ജീവസാക്ഷി അംഗീകരിച്ചേ മതിയാവും. ബോധ്യപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ ഒരു ബോധം അതിൻ്റെ പിന്നിൽ വേണം. ജീവനെ തന്നെ താൻ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ആ അറിവ്, തന്നെ അറിയിക്കുന്ന അറിവ് അതുകൊണ്ടായാലേ പറ്റും. അതിനാണ് ജീവസാക്ഷി എന്ന് പറയും. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഭിത്തിയും ചിത്രവും പോയി. ഭിത്തിയില്ലാതെ ചിത്രരചന സാധ്യമല്ല. ഈ അനുഭവ രൂപത്തിലുള്ള അനുഭവ സാക്ഷി അത് ഈ അനുഭവത്തിലൊന്നും പ്രകടമാകുന്നില്ല, അത് കേവലം അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നു, അനുഭവ സ്വരൂപമായി നിലനിൽക്കുന്നു. അതിന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ദർപ്പണത്തിലെ ദൃശ്യം പോലെ. അവിടെയൊക്കെ നമുക്ക് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല, കാരണം ദർപ്പണത്തിലെ ദൃശ്യം എന്ന് പറയുമ്പോൾ ദർപ്പണം വേറെ, ദൃശ്യം വരെ കാണുന്ന ഞാൻ വേറെ, ഭിത്തിയിലെ ചിത്രം എന്ന് പറയുമ്പോൾ ഭിത്തി വേറെ, ചിത്രം വേറെ, കാണുന്ന ഞാൻ വേറെ. ഇവിടെ അതല്ല, ഇവിടെ ജീവസാക്ഷി പിന്നെ ജീവൻ, ജീവന്റെ ദൃശ്യങ്ങൾ. ഇവിടെ ആ ജീവനെ ആശ്രയിച്ചുള്ള വിവേകം കൊണ്ട് വേണം ഇതിനെ വേർതിരിക്കാൻ. മറ്റിടത്ത് അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം ബാഹ്യമാണ്, കാണുന്ന താൻ വേറെയാണ്. ഇവിടെ ജീവസാക്ഷിയും ജീവനെയും വേർതിരിക്കാൻ വിവേകമേ ഉള്ളൂ, പ്രത്യക്ഷ വിഷയത്വമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുന്നു ആത്മാവ് ഈ അനുഭവത്തിന് വിഷയമല്ല. ഇവിടെ സുഖദുഃഖ അനുഭവങ്ങളുണ്ട്, അത് ജീവനെ ആശ്രയിച്ചാണ്. അവിടെ വിശേഷമായിരിക്കുന്നത് ജീവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ യുക്തി ശരിയല്ല എന്ന് പറഞ്ഞാൽ വിടുന്ന കൂട്ടത്തില്ല, തർക്കിക്കാൻ ബഹുമിടുക്കന്മാരാണ്. അതുകൊണ്ട് അവർ വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കും, നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതാണ് തുടർന്ന് വരുന്നത്.
4: ശിഷ്യ

0: ന്യസ്യായൂഷെ
1: ഇന്ദ്രാജിത്വാദേവായുവം ഗൃഹാമി യജ്ഞസ്യായൂഷ ഇന്ദ്രാഗ്നിഭ്യാം ത്വാദേവായുവം ഗൃഹാമി യജ്ഞസ്യായൂഷേ ഇന്ദ്രാജിത്വാദേവായുവം ഗൃഹാമി യജ്ഞസ്യായൂഷ ഇന്ദ്രവരുണാഭ്യാം ത്വാദേവായുവം ഗൃഹാമി യജ്ഞസ്യായൂഷേ ഇന്ദ്രബൃഹസ്പതിഭ്യാം ത്വാദേവായുവം ഗൃഹാമി യജ്ഞസ്യായൂഷ ഇന്ദ്രവിഷ്ണുഭ്യാം ത്വാദേവായുവം ഗൃഹാമി യജ്ഞസ്യായൂഷേ മൂർധാനന്ദിവോ ആരതിം പൃഥിവ്യാ വൈശ്വാനരമൃത ആജാതമഗ്നിം കവിജ്ഞ സമ്രാജമതിഥിഞ്ജനാനാമാസന്നാപാത്രം ജനയന്തദേവാഃ ഉപയാമഗൃഹീതോസി ധ്രുവോ സിധ്രുവക്ഷീതിർധ്രുവാണ ധ്രുവതമോച്യുതാന മച്യുതക്ഷിത്തമഃ ഏഷ തേയോ നിർവൈശ്വാനരായത്വാ ധ്രുവം ധ്രുവേണ മനസാ വാചാ സോമമ വാനയാമി അധാ ന ഇന്ദ്ര ഇദ്വിഷോ സപത്നാഃ സമാനസസ്കരാത്
0: യസ്തേദ്രപ്സസ്കന്ധാതിയസ്തേ അഗ്യാശർഗ്രാവച്യുതോധിഷനായോരുപസ്ഥാത് അധ്വര്യോർവാപരീ വായഃ പവിത്രാത്തന്തേ ജുഹോമി മനസ വഷട്കൃതഗസ്വാഹ ദേവാനാമുത്ക്രമാ നമസി ഉപയാമഗൃഹീതോസി മധാവേ ത്വോപയാമഗൃഹീതോസി മാധാവായത്വാ ഉപയാമഗൃഹീതോസി ശുക്രായത്വോപയാമഗൃഹീതോസി ശുചാജേത്വാ ഉപയാമഗൃഹീതോസി നഭാസേത്വോപയാമഗൃഹീതോസി നഭസ്യായത്വാ ഉപയാമഗൃഹീതോസീഷേത്വോപയാമഗൃഹീതോസ്യൂർജേത്വാ ഉപയാമഗൃഹീതോസി സഹാസേത്വോപയാമഗൃഹീതോസി സഹസ്യായത്വാ ഉപയാമഗൃഹീതോസി തപാസേത്വോപയാമഗൃഹീതോസി തപസ്യായത്വാ ഉപയാമഗൃഹീ

ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ ആ നിശ്ചലതയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം. ആ നിശ്ചലത തന്നെ ശിവം. ആദ്യം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ദേഹം ഇതിനെയൊക്കെ നിഷേധിച്ചു. അടുത്തത് അല്പം സൂക്ഷ്മതലത്തിലേക്ക് പോവുകയാണ്. നച പ്രാണസംജ്ഞോ നവൈ പഞ്ചവായുഃ നവാ സപ്തധാതുർ നവാ പഞ്ചകോശഃ ന വാക്പാണിപാദൌ നച ഉപസ്ഥവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. എന്റെ സ്വരൂപം, സ്വരൂപത്തിനെ ഇപ്പൊ കാണിച്ചു തന്നു ഞാൻ എന്നുള്ള അനുഭവം. ആ അനുഭവം തെളിയാൻ എന്താ തടസ്സം? എത്ര എളുപ്പം കേൾക്കുമ്പോ അല്ലെ, കഷ്ടമേ ഇല്ല. എളുപ്പം കേൾക്കുമ്പോ ഇത്രയധികം എളുപ്പമായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് വൈകുണ്ഠത്തിൽ പോകണ്ട, കൈലാസത്തിൽ പോകണ്ട, ഒരു ചലനം പോലും വേണ്ട. പഴയ ഒരു പാട്ടുണ്ട് നന്ദനാർ ചരിത്രത്തിൽ, അദ്ദേഹം അതില് ഗോപാലകൃഷ്ണ ഭാരതി പാടി. ഇത് വളരെ കഠിനം. അയ്യേ മെത്ത കഠിനം, ഈ വിദ്യ വളരെ കഠിനം. ഏത് വിദ്യ? വാശിയാലേ മൂലക്കനൽ, ഈ അഗ്നി കുലകുണ്ടലിനിയെ എഴുന്നേൽപ്പിച്ച സ്വരൂപത്തിൽ പോയി മൂലാധാരത്തിൽ ചെന്ന് ജ്ഞാനമാവുന്ന പാലുകുടിക്കുന്ന യോഗരഹസ്യം, അയ്യേ മെത്ത കഠിനം എന്ന് പാടി. അത് കേട്ട് മുരുകനാർ സ്വാമികൾ അതിനൊരു പാരഡി പോലെ എഴുതി, അയ്യേ അതിസുലഭം ആത്മവിദ്യ, അയ്യേ അതിസുലഭം. ഈ ആത്മവിദ്യ വളരെ സുലഭം എന്നാണ്. എന്നിട്ട് മഹർഷിയുടെ അടുത്ത് പൂരിപ്പിക്കാൻ കൊടുത്തു. അപ്പൊ എഴുതി, കർമാദികട്ടവീഴ ജന്മാദിനഷ്ടമേഴ എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത് ശൊൽമാനത തനുവിൻ കർമാതി ശിരിതിൻറി ചുമ്മാ അമർന്നിരുക്ക അമ്മാ അകത്തിൽ ആത്മജ്യോതിയേ ഇരാത് ഭീതിയേ ഇൻപ അംബോധിയേ അയ്യേ അതിസുലഭം ആത്മവിദ്യ, അയ്യേ അതിസുലഭം. ഈ ആത്മവിദ്യ വളരെ സുലഭം എന്നാണ്. എന്താ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്ത് അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ കർമാദി കട്ട് അവിഴ, കർമ്മത്തിന്റെ കെട്ട് ബന്ധനം അഴിഞ്ഞുപോകുന്നു എന്നാണ്. ജന്മാദി നഷ്ടം എഴ, ജനനം മരണം മുതലായിട്ടുള്ളതൊക്കെ നഷ്ടമായി പോകുന്നു. അതിന് എന്മാർഗം, എല്ലാ മാർഗത്തിനേക്കാളും ഇന്മാർഗം മിക്ക എളിത്, എല്ലാത്തിനേക്കാളും വളരെ എളുപ്പം എന്നാണ്, സുലഭം. ബാക്കിയുള്ള മാർഗത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഈ മാർഗത്തിലോ ശൊൽ എന്ന് വെച്ചാൽ വാക്ക്, മാനത മനസ്സ്, തനു ശരീരം, ശൊൽ മാനത തനുവിൻ കർമാദി ശിരിത് ഇൻട്രി, ശരീരത്തിന്റെയോ വാക്കിന്റെയോ മനസ്സിന്റെയോ ഒരു ചലനവും കൂടാതെ ചുമ്മാ അമർന്നിരിക്ക, തന്നിൽ താൻ ചുമ്മായിരിക്കാം, ചുമ്മാ അമർന്നിരിക്ക അമ്മാ. അമ്മ എന്ന് വെച്ചാൽ ആശ്ചര്യം എന്നാണ്. നമ്മളപ്പോഴേ അയ്യോ എന്ന് പറഞ്ഞ പോലെ, അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ, ചുമ്മാ ഇരുന്നാ എന്ത് കിട്ടും? ഇതൊക്കെ ചലിക്കാതെ നിൽക്കുമ്പോ അകത്ത് ഉള്ളില് ഹൃദയത്തിൽ ആത്മജ്യോതിയെ, ആത്മജ്യോതി പ്രകാശിക്കുന്നു. അത് പ്രകാശിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? ഇരാത് ഭീതിയെ, ഭയമില്ല എന്നാണ്. ഇൻപ അംബോധിയെ, ഇൻപം എന്ന് വെച്ചാൽ ആനന്ദം, അംബോധി എന്ന് വെച്ചാൽ സമുദ്രം, ആനന്ദ സമുദ്രം. ഇൻപ അംബോധിയെ നിതാനുഭൂതിയെ എന്നാണ് ആത്മാനുഭവം. അപ്പൊ ആ ആത്മാനുഭവം സഹജസിദ്ധമാണ് എല്ലാവർക്കും. ആത്മാനുഭവം സഹജസിദ്ധമാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുന്നു നമ്മൾ. ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കുന്നു. തിരിക്കുമ്പോ നമ്മൾ കാണും. എന്താ കാണുക? ശ്രദ്ധയെ അടുത്തു നിൽക്കുന്നവർ ചലിപ്പിക്കും. എപ്പോഴും നമുക്ക് മായ, നമുക്ക് അടുത്തു നിൽക്കുന്നവരാണ്, നമ്മളുടെ അടുത്തുള്ളവരാണ് അല്ലെ.
അടുത്തുള്ളവർ. അതുകൊണ്ടാണ് കുടുംബത്തിനെ ഉപേക്ഷിക്കൽ, ലോകത്തിനെ ഉപേക്ഷിക്കൽ. പക്ഷെ കുടുംബം ലോകം ഒന്നും വിട്ടാ പോരാ, നമ്മളുടെ ശരീരത്തിലുള്ള കുറെ ആളുകളുണ്ട്, അവര് തന്നെ നമ്മളുടെ ശ്രദ്ധയെ ആ സ്വരൂപത്തിൽ നിന്നും ചലിപ്പിക്കും. ആരൊക്കെയാ അവര്? അതാണ് ആദ്യം അവരെ കുറെ പേരുടെ പേര് പറഞ്ഞു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ദേഹം, ഇന്ദ്രിയങ്ങള് ഒക്കെ പതറും, ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോകും. അറിയുന്നവനെ ശ്രദ്ധിക്കുമ്പോ ശരീരത്തിലും അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന തോട്ട്സിലും ഒക്കെ പോകും. അതിന്ന് പിന്തിരിപ്പിക്കാനാണ് അവയൊക്കെ നിഷേധിക്കുന്നത്. ഇവിടെയും നോക്കുക, നച പ്രാണസംജ്ഞ, ഈ പ്രാണൻ ആയിട്ടൊന്നും ഉള്ളിലുണ്ടല്ലോ, അത് ഞാനല്ല. പ്രാണനെ പഞ്ചവായുഹു, അഞ്ചു വായുവാണ് ഉള്ളില്. പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഈ അഞ്ച് വായു, അഞ്ച് തരത്തിൽ വായു ഒന്നുമില്ല, ഒരു വായുവേ ഉള്ളൂ. അഞ്ച് ജോലി ചെയ്യണു, അത് അത്രേ ഉള്ളൂ. ഹൃദി പ്രാണ, ഗുദേ അപാന, സമാനോ നാഭിമണ്ഡലെ, ഉദാന കണ്ഠദേശസ്ഥ, വ്യാന സർവശരീരക. ഹൃദയത്തിൽ പ്രാണൻ, ഗുദത്തിൽ പുറമേക്ക് വിസർജനാദികൾ ചെയ്യുന്നത് അപാനൻ. ഹൃദിപ്രാണ, ഗുദേ അപാന, വയറില് ഡൈജഷൻ ഒക്കെ ചെയ്യുന്നത് സമാനൻ. ഉദാനൻ കണ്ഠത്തിൽ, അവസാനം ജീവനെ വലിച്ചുകൊണ്ടു പോകുന്നത് ഉദാനൻ. ശരീരത്തിൽ മുഴുവൻ സംക്രമണം ചെയ്യുന്നു വ്യാനൻ. ഹൃദിപ്രാണോ ഗുദേപാന സമാനോ നാഭിമണ്ഡലെ, ഉദാന കണ്ഠദേശസ്ഥ, വ്യാന സർവശരീരക. അപ്പോ ഇതിനാണ് പഞ്ചവായു എന്ന് പറയാം. അപ്പോ നച പ്രാണസംജ്ഞോ നവാ പഞ്ചവായുഹു നവാ സപ്തധാതുഹു, ഏഴ് ധാതുക്കൾ നമ്മളുടെ ശരീരത്തിൽ, ഏഴു ധാതുക്കളുണ്ട്. രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഈ ഏഴ് ധാതുക്കളും ഞാനല്ല. ഇനിയിപ്പോ കെമിസ്ട്രിയോ അനാട്ടോമിയോ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ധാരാളം അംഗഭാഗങ്ങളൊക്കെ ഉള്ളിൽ തോന്നും. ഇതൊന്നും ഞാനല്ല, ഈ വസ്തുക്കളൊന്നും ഞാനല്ല, ഇതൊക്കെ എന്റെ ചുറ്റുമുള്ള ഒരു മാംസപിണ്ഡമാണത് മുഴുവൻ. ഇതൊന്നും ഞാനല്ല. ഒരമ്മയോട് ഞാൻ ആരാണെന്ന് ചോദിച്ചു, എനിക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞു അമ്മ. എന്താ കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭഗവാൻ എന്റെ മുമ്പിൽ ഒരു അസ്ഥികൂടം കാണിച്ചു തന്നു, നല്ല കൂത്തായി. ഈ അസ്ഥികൂടം ഒന്ന് ഞാനല്ല, കാണുന്നതിനെയൊക്കെ തള്ളിക്കളയണം എന്നാണ്. ഉള്ളിൽ ഒരുപക്ഷെ സാക്ഷാത് ശിവൻ ശൂലം പിടിച്ച് ജടാധാരിയായി മുമ്പിൽ നിന്നാൽ ഈ ശിവനും ഞാനല്ല, ഇത് വന്നിട്ട് പോകുന്ന ശിവനാണ്. നമ്മുടെ മഹർഷി അരുണാചല ശിവനോട് അപാര ഭക്തിയുള്ള ആണ്. ആ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങയുടെ മുമ്പിൽ അരുണാചല ശിവൻ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങ് എന്തു വരം ചോദിക്കും ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, ഈ പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊന്നും, ഈ പ്രത്യക്ഷപ്പെടുന്ന വേലയല്ല എങ്കിട്ട് വെച്ചുക്കാതെ ചൊല്ലുവേ. ഈ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ഇടപാട്, ഈ ട്രിക്കൊന്നും എന്റെ അടുത്ത് വേണ്ട എന്ന് പറയുന്നു. കാരണം എന്താ, ഈ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ അസത്യമാണ്. ഇന്ദ്രിയമേ അസത്യമായിരിക്കുമ്പോ ഈ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകും, പിന്നെ വിരഹദുഃഖം. അപ്പോ പ്രത്യക്ഷപ്പെടുകയും വരുകയും പോവുകയും ചെയ്യും. ഗോപസ്ത്രീകൾ എത്ര കാലം പുറമേക്കുള്ള കൃഷ്ണനെ ആശ്രയിച്ചു കൊണ്ടിരുന്നു, അത്രകാലം അവർക്ക് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വന്നു. കൃഷ്ണൻ അവരെ വിട്ടുപോയി. എന്നിട്ട് കൃഷ്ണൻ ഉദ്ധവരോട് മെസ്സേജ് അയച്ചു. അതില് കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ വരികയും പോവുകയും ചെയ്യുന്ന പുറമേക്ക് കാണുന്ന ഒരു രൂപമാണെന്ന് ധരിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം നിശേഷം മാറിക്കിട്ടില്ല. ഞാൻ ജ്ഞാനമയനാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ്, ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാത്തവനാണെന്ന് അറിയണം. അതിനാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്, നിങ്ങൾക്ക് പുറമേക്ക് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാത്തത്. നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ഇനിയും തെറ്റിദ്ധരിക്കും. ഈ പുറത്ത് കാണുന്നതാണ്, ഈ പുറത്ത് കാണുന്നതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം അപ്രത്യക്ഷമാവും, എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് പുറമേക്ക് കാണുന്നതിനെ ഒന്നും ആശ്രയിക്കരുത്, ആശ്രയിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. അപ്പോ ഒരു ദർശനവും, കാണുന്നതൊന്നും ഞാനല്ല, കാണുന്നവനിലേക്ക് ശ്രദ്ധയെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്ന പദാർത്ഥത്തിൽ നിന്നുമൊക്കെ കാണുന്നവൻ, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ് എന്നാണ്.
അറിയുന്നത് വസ്തുക്കളിൽ നിന്നൊക്കെ അറിഞ്ഞിടുന്നവനിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ല. ബന്ധമൊക്കെ ശരീരം ഞാനെന്ന് കരുതിയാൽ ബന്ധം, മനസ്സ് ഞാനെന്ന് കരുതിയാൽ ബന്ധം, ബുദ്ധി ഞാനെന്ന് കരുതിയാൽ ബന്ധം. ഇതൊക്കെ ദൃശ്യപദാർത്ഥമാണ്. ഞാൻ ഇതിനെയൊക്കെ അറിയുന്ന അവബോധമാണ്. ആ അവബോധത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ശ്രദ്ധ തിരിക്കുമ്പോ പ്രാണനെ ഉള്ളിൽ കാണുന്നു. പ്രാണമയമായ ഒരു പ്രപഞ്ചം കാണും നമ്മളുടെ ഉള്ളിൽ. സ്പന്ദനം ഏർപ്പെടുന്നത് കാണും. ശരീരത്തിൽ മുഴുവൻ പ്രാണസഞ്ചാരം ഏർപ്പെടുന്നത് കാണും. ഈ പ്രാണസഞ്ചാരത്തിലും വീണുപോകരുത് എന്നാണ്. ആ പ്രാണസഞ്ചാരം ഏർപ്പെടുമ്പോൾ അവർക്ക് ചിലപ്പോൾ സിദ്ധികളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് പലവിധത്തിൽ ആനന്ദം ഉണ്ടാകും. മറ്റുള്ളവരുടെ പ്രാണനെയും ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതാണ് ചിലരുടെയൊക്കെ പ്രാണായാമ മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടെ സന്നിധിയിൽ അത് വളരെ എഫക്റ്റാവും. അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ, അവരവരുടെ പ്രാണമണ്ഡലത്തിൽ നിൽക്കുന്നു. അവരുടെ അടുത്ത് വരുന്നവരുടെ പ്രാണനെയും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതും അശാശ്വതമാണ്, ഇതും ശാശ്വതമല്ല. ന പ്രാണസംജ്ഞോ നവാ പഞ്ചവായുഹു ന സപ്തധാതുഹു നവാ പഞ്ചകോശ. പഞ്ചകോശങ്ങളുണ്ട്, നമുക്ക് അഞ്ച് ഡ്രസ്സും ഉണ്ടെന്നാണ്. അന്നമയം ഈ ശരീരം, ഇതിനുള്ളിൽ പ്രാണമയം നമ്മളിപ്പോ പറഞ്ഞുവല്ലോ. അത് അതിനും പുറകെ മനോമയം, മനസ്സുകൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം. അതിനും പുറകെ വിജ്ഞാനമയം, അറിവിന്റെ ഒരു മണ്ഡലം, ഇൻസൈറ്റ്സിന്റെ ഒരു മണ്ഡലം. അതിനും പുറകില് ആനന്ദമയം, ആനന്ദത്തിന്റെ ഒരു മണ്ഡലം. ഇതിനൊക്കെ പുറകിൽ നിഗൂഢമായി മഹാവാക്യഗൂഢം ആയ വസ്തു നിൽക്കുന്നു. ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ആവിർഭവിച്ച് തിരോഭവിക്കും. അന്നമയം ആവിർഭവിച്ച് തിരോഭവിക്കും. പ്രാണമയം ചലിച്ചുകൊണ്ടേയിരിക്കും. മനോമയം സദാചപലമായിട്ടിരിക്കും. വിജ്ഞാനമയവും വരികയും പോവുകയും ചെയ്യും. ആനന്ദമയവും അല്പാൽപമായി ആവിർഭവിക്കുകയും മറയുകയും ചെയ്യും. പക്ഷെ ഇതിനൊക്കെ പുറകിൽ ആവിർഭാവ തിരോഭാവമില്ലാതെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ബോധം, ആ ബോധമാണ് ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ന വാക് പാണി പാദൗ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഞാനല്ല. ഗമനം, ആദാനം, മലവിസർജനം, ആനന്ദിക്കൽ, ഭക്ഷണം മുതലായിട്ടുള്ളതൊക്കെ ചെയ്യുന്ന വാക്ക്, പാണി, വർത്തമാനം പറയൽ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം മുതലായിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളും ഞാനല്ല. ഇത് കർമ്മേന്ദ്രിയങ്ങൾ. ഇതിന് കർമ്മം, കർമ്മമാണ് പ്രധാനം. മറ്റേത് ജ്ഞാനപ്രധാനം, അറിയുക. ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഞാനല്ല, അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഞാനല്ല, പ്രാണനും ഞാനല്ല, അഞ്ച് വായുക്കളും ഞാനല്ല. ഇതൊക്കെ ഞാനല്ല, ഞാനല്ല, ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന യാതൊരു ബോധമുണ്ടോ, നിശ്ചലതയുണ്ടോ, ശാന്തിയുണ്ടോ, പൂർണത്വമുണ്ടോ, പരമപരിശുദ്ധമായ ബോധാനുഭവമുണ്ടോ, ആ ബോധാനുഭവമാണ് ഞാൻ ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ഇത് നമുക്ക് നല്ലവണ്ണം തെളിയണം. കഴിയുന്നതും ഈ സത്യം അറിഞ്ഞനുഭവിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കണം എന്നാണ് ഭഗവാൻ ഗീതയില് പറയുന്നത്. അർജുന, ഈ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് ബ്രാഹ്മീസ്ഥിതി. ഏഷാ ബ്രാഹ്മീസ്ഥിതി പാർത്ഥ ന ഏനാം പ്രാപ്യ വിമുഹ്യതി. തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയാൽ അവൻ പിന്നെ മോഹിച്ചു പോവില്ല. സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. അന്ധകാലത്തിലെങ്കിലും ഈ സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കും. അപ്പോ സത്സംഗത്തിൽ നമ്മൾ ഈ സത്യം അറിയുകയും മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെ, ഈ ഇൻസൈറ്റ് ഉള്ളവരെ ഇത് ഓർമ്മിപ്പിക്കണം. അടുത്തിരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അടുത്തുപോയി കരയരുത്. മരിക്കുന്നവരോട് പോയിട്ട് അയ്യോ
നിങ്ങളെ വിട്ടിട്ട് പോണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അവരുടെ മനസ്സ് നമ്മളെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കും. അതൊന്നും വേണ്ട, അവരെടുത്ത് ചെന്ന് ഓർമ്മിപ്പിക്കുക, ഈ ശരീരം നിങ്ങളല്ല, മനസ്സ് നിങ്ങളല്ല. അപ്പോ സൂക്ഷ്മ തലത്തിലൊക്കെ അവർക്ക് ദർശനം ഉണ്ടാവും. പല പ്രാണനും നിങ്ങളല്ല, നിങ്ങൾക്ക് മരണമില്ല, നിങ്ങള് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ആത്മാവാണ്, ബ്രഹ്മമാണ്. ഓർമ്മിക്കുക, ഓർമ്മിച്ചുകൊണ്ട് ആ സ്വരൂപത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് മരണമില്ല, ശരീരം മരിച്ചു പോകുന്നു, നിങ്ങൾ മരിക്കുന്നില്ല. ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ ശ്രദ്ധ ആ സത്യത്തിൽ തിരിയുന്നവരെ ഓർമ്മിപ്പിക്കലാണ് മരിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം. നമ്മള് ജീവിച്ചിരിക്കുമ്പോ തന്നെ നല്ലവണ്ണം മനനം ചെയ്ത് ഈ സത്യത്തിനെ പിടികിട്ടിയാൽ പിന്നെ നമുക്ക് മരണമില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ശരീരത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, മനസ്സിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, പ്രാണനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, സൂക്ഷ്മ മണ്ഡലത്തിലുള്ള വിജ്ഞാനത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു, അതിനേക്കാളും സൂക്ഷ്മമായ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന വികാരത്തിനെ, ആനന്ദ വികാരത്തിനെ ഞാനല്ല എന്ന് തള്ളിക്കളഞ്ഞു. എല്ലാം തള്ളിക്കളഞ്ഞു കഴിയുമ്പോ ശുദ്ധമായ ശിവം, പ്രജ്ഞ, ബോധം, ബ്രഹ്മം, അത് സ്വയം പ്രകാശമായി ഉള്ളിൽ തെളിഞ്ഞു വരും. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജശ്രോത്ര ജിഹ്വേന ചഗ്രാണനേത്രേ നച വ്യോമ ഭൂമിർന്ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം നച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ മനസ്സ് ബുദ്ധി അഹങ്കാരം. ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് മൂലം. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നുള്ളത് പറഞ്ഞ് ശ്രോത്രജിഹ്വേ എന്ന് സൂചിപ്പിച്ചത്, ജ്ഞാനേന്ദ്രിയങ്ങളെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രാണനാണ് കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് നച പ്രാണസംജ്ഞോ നവൈ പഞ്ചവായുഹു നവാ സപ്തധാതുർ നവാ പഞ്ചകോശ ന വാക് പാണി പാദൗ. കർമ്മേന്ദ്രിയങ്ങളെ പറഞ്ഞു. കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന പ്രാണചലനമൊന്നും തന്നെ ഞാനല്ല. ജ്ഞാനേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന മനോചലനം ഞാനല്ല. കർമ്മേന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന പ്രാണചലനവും ഞാനല്ല. ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം. ചിദാനന്ദരൂപമായ ശുദ്ധ ശിവമാണ് ഞാൻ. നമേ ദ്വേഷരാഗൗ നമേ ലോഭമോഹൗ മദോ നൈവമേനൈവ മാത്സര്യഭാവഹം ന ധർമ്മ

രാഗൗ. എല്ലാ ദുഃഖത്തിനും മൂലകാരണം മനസ്സാണ്. മനസ്സ് എങ്ങനെ ഉണ്ടായി? രാഗദ്വേഷം കൊണ്ട് ഉണ്ടായി. ഒരു വസ്തുവിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു, ഒരു വസ്തുവിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നില്ല. അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ, ദേ ടേക്ക് ഡീപ്പ് റൂട്ട്സ്. ഉള്ളില് ആഴത്തിൽ പതിഞ്ഞ് മനസ്സായി രൂപം പോണ്ട് നമ്മളുടെ ശാന്തിയെ ഭഞ്ജിക്കും. രാഗദ്വേഷത്തിനെ എങ്ങനെ മാറ്റും? രാഗദ്വേഷ വാസ്തവത്തിൽ നമ്മളിൽ ഇല്ല. രാഗദ്വേഷങ്ങളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ മനസ്സ് സുഷുപ്തിയിലുണ്ടോ? ഇല്ല. സുഷുപ്തിയിൽ യഥാർത്ഥത്തിൽ നിങ്ങളുണ്ടോ ഇല്ലയോ? സുഷുപ്തിയിൽ ഞാനുണ്ടോ ഇല്ലയോ? സുഷുപ്തിയിൽ ഞാനുണ്ട്, പക്ഷെ മനസ്സില്ല. അപ്പോ ഈ രാഗദ്വേഷാദികളൊക്കെ മനസ്സിന്റെ വികാരങ്ങളാണ്, എന്റെയല്ല. കാമക്രോധാദികളൊക്കെ മനസ്സിലാണോ ഉള്ളത്? എന്നിലില്ല. വിഷയവാസനകളെ എങ്ങനെ ഇല്ലാതാക്കും? വിഷയവാസനകളൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല, കാരണം വിഷയവാസനകൾ ഉണ്ടെങ്കിലല്ലേ ഇല്ലാതാക്കാൻ. വിഷയവാസനകളൊന്നും യഥാർത്ഥത്തിൽ എന്നിലില്ല, പിന്നെ എവിടെയാ ഉള്ളത്? മനസ്സിലുണ്ട്. മനസ്സ് ഞാനല്ല, സുഷുപ്തിയിൽ മനസ്സില്ലല്ലോ. സുഷുപ്തിയിൽ മനസ്സെവിടെ പോയി? മനസ്സേ ഇല്ല. അപ്പൊ മനസ്സിലാണ് രാഗദ്വേഷങ്ങളും കർത്തൃത്വം ഭോക്തൃത്വവും വിഷയവാസനകളും. അപ്പോ ഇവിടെ ആചാര്യസ്വാമികൾ അതിനെ തന്നെ നിഷേധിക്കുകയാണ്. യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിൽ രാഗമോ ദ്വേഷമോ കാമമോ ക്രോധമോ ഒന്നുമില്ല. ഏത് വരികയും പോവുകയും ചെയ്യുന്നു, അത് സത്തല്ല. രാഗം ദ്വേഷം ഒക്കെ വരുന്നു പോകുന്നു, വാസ്തവത്തിൽ എന്നിലില്ല. എനിക്ക് ഇന്നലെ ദേഷ്യം വന്നു, പക്ഷെ ഇപ്പൊ ദേഷ്യമില്ല. എനിക്ക് ചിലപ്പോ ഇന്നിപ്പോ ദേഷ്യം വരും, ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഇല്ല, നടുവിൽ വരുന്നു പോകുന്നു. ഏ ഒരു വികാരത്തിനെയും നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒക്കെ വെറും ഇന്ദ്രജാല പ്രകടനമാണ്, നമ്മളെ പറ്റിക്കുകയാണ്. നമ്മളിൽ വരുന്ന ഒരു വികാരവും ശാശ്വതമല്ല. യാതൊരു നല്ല വികാരമായാലും ചീത്ത വികാരമായാലും നമ്മൾ മെനക്കെട്ടാ പോലും പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ അതിനെ ഉപേക്ഷിക്കാൻ? ഉപേക്ഷിക്കാൻ എന്തോ ഉണ്ട് എന്നാണ് വാസ്തവത്തിൽ ആലോചിച്ചാൽ. യാതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനേ പറ്റില്ല. അത് വരികയും പോവുകയും ചെയ്യുന്നു. ദേഷ്യം വരുന്നു പോകുന്നു, അസൂയ വരുന്നു പോകുന്നു, ഒന്നും നിൽക്കണില്ല. അപ്പൊ അതിനോട് കൂട്ടുകൂടാതിരുന്നാൽ മാത്രം മതി. പലതും വരികയും പോവുകയും ചെയ്യും. കുഞ്ചുസ്വാമികൾ രമണ മഹർഷിയോട് ചോദിച്ചു, ഗിരിപ്രദക്ഷിണത്തിന് പോകുമ്പോ ചിത്തവൃത്തികളില്ലാതെ പോകണം എന്ന് വിചാരിക്കും, പക്ഷെ അനേക വിചാരങ്ങൾ വരുന്നു, അതിനെ എങ്ങനെ നീക്കും? അപ്പോ മഹർഷി കുഞ്ചുസ്വാമിയോട് ചോദിച്ചു, നിങ്ങൾ പ്രദക്ഷിണത്തിന് പോകുമ്പോ കുരങ്ങുകൾ റോഡ് ക്രോസ് ചെയ്യും, ഇടയ്ക്ക് ചിലപ്പോ ഒരു കൂട്ടമായിട്ട് വരും, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അവര് മുഴുവൻ കടന്നു പോവാനായിട്ട് നിൽക്കും. നമ്മൾ പോയാൽ ചിലപ്പോ കൂട്ടമായിട്ട് വരുമ്പോ അവർ ആക്രമിക്കും, അപ്പൊ പോവാനായിട്ട് നിൽക്കും. അവര് മുഴുവൻ കടന്നുപോയി കഴിഞ്ഞാൽ നടക്കും, അതുപോലെ ചെയ്താൽ മതി എന്നാണ്. എന്നുവെച്ചാൽ വിചാരങ്ങളൊക്കെ വരും, വരട്ടെ, എത്ര വിചാരങ്ങൾ വേണമെങ്കിൽ വരട്ടെ, അത് കുരങ്ങന്മാർ റോഡ് ക്രോസ് ചെയ്യണ പോലെയാണ്. ദേ വിൽ ക്രോസ്. ഇപ്പൊ ഉണ്ട്, ആ ഇരിക്കട്ടെ, കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വന്നിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാവും. നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അത് പോകും. അപ്പൊ ഈ രാഗം ദ്വേഷം കോപം ഇതൊക്കെ എന്റെയാണ് എന്ന് കരുതുമ്പോഴാണ് വിഷമം ഉണ്ടാവുന്നത്. ഇതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലുള്ള പോലെ എന്റെ മനസ്സിൽ നിൽക്കണു, അത്രയേ ഉള്ളൂ. അത് നിൽക്കണു പോകണു. ഇതൊക്കെ എന്നിലുണ്ട്, ഇതിൽ ഞാനില്ല. എന്റെ കൂട്ടില്ലെങ്കിൽ അവയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മനസ്സിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നാണ്. മനസ്സിൽ എന്തു വേണമെങ്കിലും ഉണ്ടാവട്ടെ, ഈ മനസ്സ് ഞാനല്ല. മനസ്സിൽ എന്തു വരുമ്പോഴും പറയുക, ഈ മനസ്സ് ഞാനല്ല, മനസ്സ് എന്റെയും അല്ല. പ്രകൃതിയിൽ എന്തൊക്കെയോ നടക്കണു, അതുപോലെ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ട് പോട്ടെ, അത് പറയണതൊന്നും ഞാൻ കേൾക്കണില്ല, മിണ്ടാതെ മാറി നിൽക്കണം. അതിനുള്ള വഴിയാണ് നമേ ദ്വേഷരാഗവും. എനിക്ക് രാഗവുമില്ല, ദ്വേഷവുമില്ല. നമേ ലോഭമോഹവും. എനിക്ക് ലോഭവുമില്ല, മോഹവുമില്ല. ഇതൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ ശുദ്ധ പ്രജ്ഞയെ സ്വരൂപമായ ആത്മാവിലില്ല. മതോ നൈവമേ. എനിക്ക് മതവുമില്ല. നൈവമാത്സര്യഭാവ. എനിക്ക് എങ്ങനെ ഇതൊക്കെ ഇല്ലയോ, നോക്കണം, എന്നിൽ എങ്ങനെ ഇതൊന്നും സത്യമല്ലയോ, അതുപോലെ തന്നെയാണ് മറ്റുള്ളവരിലും. അതുകൊണ്ട് മറ്റുള്ളവരിലും ഇതൊന്നും ആരോപിക്കരുത് എന്നാണ്. നമുക്ക് എല്ലാവരിലും ഈശ്വരനെ കാണാനുള്ള വഴി ഇതാണ്. എല്ലാവരിലും ഈശ്വരനെ കാണാൻ എളുപ്പമല്ല. കാരണം എന്താ? നമ്മൾ എന്തിനെ കാണും? ഈശ്വരനെ കാണണം എന്ന് പറഞ്ഞു നോക്കുമ്പോ അവരിൽ അഹങ്കാരത്തിനെ കാണും, മാത്സര്യത്തിനെ കാണും, കോപത്തിനെ കാണും, ദ്വേഷത്തിനെ കാണും, ഇതൊക്കെ കാണും.
ഇതൊക്കെ കാണാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊന്നും വാസ്തവത്തിൽ എന്നിലില്ലാത്തതുപോലെ മറ്റുള്ളവരിലും ഇല്ല, വെറും തോന്നൽ മാത്രമാണ്. മനസ്സിന്റെ മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. സ്വരൂപത്തിൽ ആരുടെയും സ്വരൂപത്തിൽ ഇതൊന്നുമില്ല. മതോനൈവമേനൈവ മാത്സര്യഭാവ. സുബ്രഹ്മണ്യനെ കാണാനായി ഒരു അമ്പലത്തിൽ പോയി, മുരുകൻ കോവിൽ. ഭഗവാനെ നല്ലവണ്ണം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. മുരുകനെ തൊഴാൻ പോയപ്പോ ശ്രദ്ധ മുഴുവൻ എവിടെയാ പോണെന്ന് വെച്ചാൽ, ഈ പൂജാരികൾ കാണിക്കുന്ന കോമാളി തരത്തിൽ അവര് പണം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ചുറ്റും നിൽക്കണം. അവരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സ്വാമിയെ നോക്കാനേ പറ്റിയില്ല. അപ്പോ ആലോചിച്ചു, ഇവരെ നോക്കാനാണോ നമ്മൾ മെനക്കെട്ട് ഇത്രയും ദൂരം വന്നത്? അവരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേണ്ടത് എന്താ? അവരൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരുടെ ഇടയെ കൂടെ നോക്കണം. അങ്ങനെ വിചാരിച്ചാലും ഒരു തടിമാടൻ നടുവിൽ വന്ന് നിൽക്കും. എന്നാലും പിന്നെയും അയാളെ മാറ്റിയിട്ടെങ്കിൽ, അയാൾ മാറുന്നത് കാത്തു നിന്നിട്ടെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടിട്ട് വരണമെന്നല്ലാതെ ഇവരെ ആശ്രയിച്ചു കൊണ്ടിരുന്ന എനിക്ക് സ്വാമിയെ നോക്കാനേ പറ്റില്ല. തൊഴാൻ പോയിട്ട് ഇവരുടെയൊക്കെ ദൂഷ്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ടി വരും, ഇവരിങ്ങനെയൊക്കെ കാണിക്കണമല്ലോ എന്ന്. ഇവരിങ്ങനെ ഇവരല്ല, ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഇവരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ അതേപോലെ ഓരോ ശരീരത്തിലും ഉള്ള സുബ്രഹ്മണ്യ സ്വാമിയെ കാണണമെങ്കിൽ അവിടെയൊക്കെ പൂജാരികൾ ഉണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിൽ വരും. അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വാമിയെ കാണണം. ചിദാനന്ദരൂപമായ ശിവത്തിനെ ഓരോന്നിലും കാണണം. അതിന് ശവത്തിനെ മാറ്റി നിർത്തിയാലേ ശിവത്തിനെ കാണാൻ പറ്റുള്ളൂ. എക്സ്റേ എടുക്കുമ്പോൾ ഉള്ളിലുള്ളത് കാണുന്ന പോലെ ഒരു എക്സ്റേ വിഷൻ ഉണ്ടാവണം ഉള്ളിലുള്ള വസ്തുവിനെ കാണാനായിട്ട്. ബാക്കിയൊക്കെ മാറ്റി നിർത്തിയിട്ട് കാണുകയും വേണം. എന്തൊക്കെയോ ഉണ്ടാവും, പലതും ഉണ്ടാവും, അതിലൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ശ്രദ്ധിച്ചാൽ നമുക്കാണ് നഷ്ടം. അല്ലാതെ എല്ലാവരിലും ഒരേ ബോധം എന്ന് കാണാനുള്ള സീക്രട്ട് പഠിച്ചാൽ നമുക്ക് യോഗ സാധനയ്ക്ക് ഇങ്ങനെ കണ്ണടച്ചിരിക്കേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ സ്ഥിതി. കണ്ണുകൊണ്ട് ഓരോരുത്തരെയും കാണുമ്പോൾ പൂജയാണ്, ഓരോ ശരീരം കാണുമ്പോഴും ദിവ്യക്ഷേത്ര ദർശനമാണ്. ഈ പഠിച്ചു കഴിഞ്ഞാൽ പഴത്തിന്റെ തോലുരിച്ച് പഴം ഉള്ളിലുള്ള പഴം കഴിക്കണ പോലെ ഓരോ ശരീരത്തിനെ കാണുമ്പോഴും അതിന്റെ പുറമേക്കുള്ള മറ നീക്കി ഉള്ളിലുള്ളത്. സ്വർണം എടുക്കണമെങ്കിൽ ഒരുപക്ഷെ അല്പം കുറച്ച് ഗ്രാം സ്വർണം എടുക്കണമെങ്കിൽ ആ ഭൂമിയിൽ നിന്നും ടൺ കണക്കിന് ചളിയും മണ്ണും കല്ലും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം അത്രേ ഒരു ഗ്രാം കുറച്ച് ഗ്രാം സ്വർണം എടുക്കാൻ. അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ചൈതന്യം കുറച്ച് ഗ്രാം ചൈതന്യമെങ്കിലും ഓരോ ശരീരത്തിലും കാണണമെങ്കിൽ ആ ശരീരത്തിലുള്ള ടൺ കണക്കിനുള്ള ചളിയും മണ്ണും ഒക്കെ മാറ്റിയിട്ട് വേണം കാണാൻ നമുക്ക്. നമ്മൾ അപ്പൊ പക്ഷെ സ്വർണം എടുക്കുന്ന ആളുകൾ ആ ചളിയും മണ്ണും നോക്കിക്കൊണ്ടിരിക്കുവോ? അവര് ചളിയും മണ്ണും ഒന്നും ശ്രദ്ധിക്കുകയേ ഇല്ല. 2 ഗ്രാം സ്വർണം കാണുമ്പോ ആ സ്വർണത്തിലാണ് ശ്രദ്ധ. അതേപോലെ നമ്മളുടെ ശരീരം പോലെ തന്നെ കാണുന്നവരിലുള്ള ശരീരവും അവരുടെ മോട്ടീവ്സ്, അവരുടെ മനസ്സ്, അവരുടെ അഹങ്കാരം, അവരുടെ രാഗദ്വേഷം, അവരിലുള്ള ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ ടൺ കണക്കിനുള്ള ചളിയാണ്. അതിന്റെയൊക്കെ നടുവിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് യാതൊന്ന് സ്ഫുരിക്കുന്നുവോ അത് അതിന്റെ നടുവിലുള്ള കുറച്ച് ഗ്രാം സ്വർണമാണ്. ആ കുറച്ച് ഗ്രാം സ്വർണത്തിനെ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഈ ടൺ കണക്കിനുള്ള ചളിയൊക്കെ മാറ്റി നിർത്തണം, അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അപ്പൊ നമേ ദ്വേഷരാഗവും, എനിക്ക് ദ്വേഷമോ രാഗമോ ഇല്ല, അതൊക്കെ ടൺ കണക്കിനുള്ള ചളി. നമേ ലോഭമോഹവും, ലോഭം മോഹം ഒന്നുമില്ല, അതൊന്നും എന്നിലില്ല, അതൊക്കെ ഇതാ ശരീരത്തിലും മനസ്സിലും ഒക്കെ കിടക്കുന്നു. മതോ നൈവമേ, എനിക്ക് അഹങ്കാരവുമില്ല. നൈവ മാത്സര്യഭാവ, കോമ്പറ്റീഷനും ഇല്ല, മറ്റുള്ളവരെ കടത്തിവെട്ടണം എന്നുള്ള ആഗ്രഹമില്ല. ന ധർമ്മോ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുമല്ലോ, ഇതൊന്നും ആത്മാവിനെവിടെ ധർമ്മം? ആത്മാവിന്റെ ധർമ്മം കൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് അർത്ഥം കൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് കാമം കൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് മോക്ഷം കൊണ്ട് എന്ത് പ്രയോജനം? അത് നിത്യമുക്ത വസ്തുവാണ്, അതിന് മോക്ഷം എന്തിന്? അപ്പൊ ന ധർമ്മോ ന ച അർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ. എനിക്ക്
യാതൊരു വിധത്തിലുള്ള പ്രകൃതിയുടെ വികാരങ്ങളും എന്നിലില്ല. പ്രകൃതിയുടെ വികാരങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല. അതൊക്കെ പ്രകൃതിയിൽ വർത്തിക്കുന്നു. ഞാൻ പ്രകൃതിയല്ല, ഞാൻ പൂർണ്ണനായ പുരുഷൻ, ചിദാനന്ദരൂപമായ ശിവം. നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവമേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ച അർത്ഥോ ന കാമോ ന മോക്ഷഃ. എനിക്ക് മോക്ഷമോ യാതൊന്നും വേണ്ട. എപ്പൊ നമ്മൾ ഒന്നും വേണ്ട എന്ന് പറയണോ അപ്പൊ എല്ലാം കിട്ടും. അതാണ് സീക്രട്ട്. എപ്പൊ എനിക്ക് യാതൊന്നും വേണ്ട, എനിക്ക് മോക്ഷവും വേണ്ട, എനിക്ക് യാതൊരു നേട്ടങ്ങളും വേണ്ട, യാതൊന്നും എനിക്ക് കിട്ടണ്ട, യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പൊ മുക്തനാവും. വേണം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അടിമകളായിട്ടിരിക്കുന്നു. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാവും. പൂതനയായാലും സ്വതന്ത്രയാവും. പൂതന മോക്ഷത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാഗവത വ്യാഖ്യാതാക്കൾക്ക് നല്ല ഒരു ചാതുര്യം. വസുദേവർ ദേവകി സാക്ഷാത് ഭഗവാനെ പ്രസവിച്ച അമ്മയും അച്ഛനും ഒക്കെ അവസാന കാലം വരെ എന്താണ് ബ്രഹ്മം അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂതനയ്ക്ക് മാത്രം ഒരു ക്ഷണത്തിൽ മുക്തി കൊടുക്കാൻ എന്താണ് വിധിയുള്ളത് എന്ന് വെച്ചാൽ, പൂതന പരമദുഷ്ടയായിരുന്നു വാസ്തവം, പക്ഷെ അവൾ വേണ്ട എന്ന് പറഞ്ഞു അത്ര. ഇനിയൊന്നും വേണ്ട, വിടൂ, മതി മതി എന്ന് പറഞ്ഞു അത്ര. ആര് മതി എന്ന് പറയണു അപ്പൊ അവർക്ക് മുക്തി എന്നാണ്. എങ്ങനെയാ പൂതന പറഞ്ഞത് മതി എന്ന്? ഭഗവാൻ പിടിച്ചു ഞെക്കിയപ്പോ, ഞെക്കി തുടങ്ങിയപ്പോ പൂതന പറഞ്ഞു മതി എന്നാണ്. എനിക്ക് അലം അലം മാ മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിനി വിമുഞ്ച, എന്നെ മുക്തയാക്കൂ, മുഞ്ച മുഞ്ച വിടൂ വിടൂ വിടൂ, അലം അലം അലം. പുറമേക്ക് നോക്കിയാൽ എന്നെ പിടിവിടൂ എന്ന് പറയണ പോലെ ഉണ്ടാവും. പക്ഷെ പൂതനയ്ക്ക് താൻ ചെയ്ത ദുഷ്ടതകളും കർമ്മങ്ങളും ലോകത്തിൽ പ്രവർത്തിച്ചതും ഒക്കെ കണ്ടിട്ടും മതിയായിട്ട് അലം അലം അലം ഇതി പ്രഭാഷിനി മതി, ഇനി ലോകത്തിൽ ജീവിച്ചത് മതി, എനിക്ക് സുഖവും വേണ്ട ദുഃഖവും വേണ്ട നല്ലതും വേണ്ട. ചിലപ്പോ സുഖവും നല്ലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോ വൈരാഗ്യം വരില്ല. ചീത്ത ചെയ്യുന്നവർ ചിലപ്പോ പെട്ടെന്ന് വിരക്തന്മാരായി പോകും. അലം അലം അലം മതി മതി മതി മതി ഇതി പ്രഭാഷിണി. അലം എന്ന് പറഞ്ഞാൽ അപ്പൊ മുക്തിയാണ്. എനിക്കൊന്നും വേണ്ട, ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ ശരീരത്തിലൂടെയോ ആത്മാവിലൂടെയോ എനിക്കൊന്നും അനുഭവിക്കാനുള്ള ആഗ്രഹമില്ല എന്ന് ആഗ്രഹങ്ങൾ പോയാൽ പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ, ഈ ക്ഷണത്തിൽ സ്വതന്ത്രനായി പോവും. കാരണം സ്വാതന്ത്ര്യം എന്നുള്ളത് സത്യമാണ്. സ്വാതന്ത്ര്യം ഇപ്പോഴേ ഉണ്ട്. ആ സ്വാതന്ത്ര്യം അറിയാതിരിക്കാൻ കാരണം ആഗ്രഹങ്ങളുടെ ലോകത്തിൽ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം അറിയാൻ കഴിയും. നമ്മുടെ ആഗ്രഹങ്ങളെ കളയുന്നതിന് പകരം അതിന് വല്ല ടെക്നിക്ക് ഉണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹത്തിനെ എങ്ങനെ കളയും? ഈ എങ്ങനെ എന്നുള്ള ചോദ്യം എപ്പം നിർത്തണമോ അപ്പോഴേ നമ്മൾ ശരിയാവുള്ളൂ. എങ്ങനെയെന്ന് ചോദിക്കാനേ പാടില്ല. When you see an insight happens in you, മതിയെന്ന് ആ വൈരാഗ്യം, വിരക്തി. ആ വിരക്തിയാണ് ഇവിടെ നാ നാ നാ എന്ന് പറയണത്, അല്ല അല്ല അല്ല എന്ന് പറയുന്ന വിരക്തിയാണ്. ആ വിരക്തി വരുമ്പോ പരമമായ വിരക്തി തന്നെ ചിദാനന്ദരൂപമായ സത്യത്തിനെ കാട്ടിത്തരും. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രജിഹ്.

0: ദുർണവാ പഞ്ചകോശ ന വാക്പാണി പാദോ ന ചോപസ്ഥപായു ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം നമേ ദ്വേഷരാഗോ നമേ ലോഭമോഹോ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Guru Varambire Smirichondu Brahma Sutra Sangra Pashyam Chaturtha Sutra Namah Jartayinu. ഇവിടെ തത്ത്വ സമന്വയാൽ, അതാണ് സൂത്രം, തത്ത്വ സമന്വയാൽ. അതിൽ തു എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിലാണ്, ന എന്നർത്ഥത്തിലാണ്. ഇവിടെ പൂർവപക്ഷത്തെ നിഷേധിച്ചു. ഇവിടെ ഭാട്ടമീമാംസകരാണ് പൂർവപക്ഷികളായി വരുന്നത്. അവരുടെ ഇവർ പറയുന്നത് വേദം, വേദാന്തം അദ്വൈതമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഉപനിഷദ്ഭാഗം വേദത്തിലെ വിധിഭാവവുമായിട്ട് ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. കർമ്മത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകത്തുള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഉപനിഷത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട് ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്, സദൈവ സൗമ്യ ഇതം അഗ്ര ആസീത് ഏകമേവ അതിരിയം ആത്മാവ ഇതം ഏകൈവ അഗ്ര ആസീത് തദൈവ ബ്രഹ്മ അപൂർവം അനവരം അനന്തരം അബാഹ്യം ആയമാത്മാ ബ്രഹ്മ സർവാനുഭൂ ബ്രഹ്മേ വേദം അമൃതം പുരസ്കാർ തുടങ്ങിയ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വാക്യങ്ങളെല്ലാം അദ്വൈതമായ പരബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അത് ശ്രുതിയിൽ നിന്ന് പ്രത്യക്ഷമായി ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്ന അർത്ഥത്തെ വിട്ടുകളയുക, അങ്ങനെ അല്ലാത്ത അർത്ഥത്തെ സ്വീകരിക്കുക, ഇത് ദോഷമാണ്. ശ്രുതഹാനി അശ്രുതകൽപ്പന എന്ന് പറയുന്ന ദോഷമാണ്. അതുകൊണ്ട് ഉപനിഷത്തിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു, നഖതേഷാം കർത്തൃ സ്വരൂപ പ്രതിപാദന പരത അവസീയതേ തത്കേന സംഭശ്യേ ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേ. നേരത്തെ മീമാംസർ പറഞ്ഞു, തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ഭാഗങ്ങളിൽ ജീവനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ത്വം അഹം ഇതെല്ലാം യാഗ കർത്താവിനെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ഉപനിഷത്തുകൾ. അവിടെ അത് കർത്തൃത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ബന്ധം കർമ്മവുമായിട്ടാണ്. സ്വർഗകാമ യജേത തുടങ്ങിയ വിധിവാക്യങ്ങളുമായി ഇതിനെ സമന്വയിപ്പിച്ചു വേണം ഇതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. അതിനെ നിഷേധിക്കുന്നു, നജതേഷ ഈ ഉപനിഷത്ത് വാക്യങ്ങൾക്ക് കർത്തൃസ്വരൂപ പ്രതിപാദന പരത, അത് കർത്തൃസ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നതിലാണ് അതിന്റെ താല്പര്യം എന്നുള്ള കാര്യം അവസീയതയിൽ നിന്ന് നിശ്ചയതയെ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്നില്ല, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. ഇത് കർത്തൃസ്വരൂപത്തെ യാഗ കർത്താവിനെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉപാസനയുടെ കർത്താവ് ഉപാസന ചെയ്യുന്നവനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ത്വം അഹം തുടങ്ങിയ പദങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ നേരത്തെ പറഞ്ഞു അതിനെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അതിനും ശ്രുതിയെ തന്നെ ഇവിടെ ഉദാഹരണമായി കാണിക്കുകയാണ്. തത്കേന തം പശ്യേത് ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേഹി. തത് എന്ന് പറഞ്ഞാൽ തത്ര അജ്ഞാനാവസ്ഥയിൽ ആര് കേന എന്തുകൊണ്ട് തം എന്ത് വിഷയത്തെ പശ്യ കാണും എന്നാണ്. എന്ന് വെച്ചാൽ ആരും ഒരു കാരണങ്ങളെ കൊണ്ടും ഒരു വിഷയത്തെയും അവിടെ കാണുന്നില്ല, കാണുന്നവനില്ല, കാണുന്നതിനുള്ള കാരണം ഇല്ല, കാണുന്ന വിഷയവുമില്ല. സർവവും ആത്മാവായി തീർന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം കാണുന്നവൻ കാണുന്ന വിഷയം, കാണുന്ന ഉപായങ്ങൾ, ഇങ്ങനെയുള്ള ദ്വൈതം അവിടെ ഇല്ല എന്നാണ്. ദ്വൈതം പരമാർത്ഥത്തിൽ ഇല്ല എന്നാണ്. അപ്പോ വാസ്തവത്തിൽ അവിടെ കർത്തൃത്വം ഉണ്ടെന്നല്ല പറയുന്നത്. അഹം ബ്രഹ്മാസ്മി തത്വം അസ്മി തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. യാഗ കർത്താവിന് അല്ലെങ്കിൽ ധ്യാന കർത്താവിനെ അല്ല അവിടെ കാണിക്കുന്നത്, മറിച്ച് എല്ലാ തരത്തിലുള്ള ദ്വൈത വ്യവഹാരങ്ങളെയും. അതാണ് ക്രിയാകാരക ഫലം. ക്രിയ, യാഗാദി ക്രിയകൾ കാരകം, കർത്താവ്, കരണം തുടങ്ങിയ കാരകങ്ങൾ, ഫലം, സ്വർഗം, പശു, പുത്രൻ തുടങ്ങിയ ഫലം, ഇതിനെല്ലാം നിരാകരണ ശ്രുതി, നിരാകരിക്കുന്ന ശ്രുതി കൊണ്ട് അതാണ് കമ്പശി. ആ വിദ്യാവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള ദ്വൈതവും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അദ്വൈതാവസ്ഥയിൽ അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. ഇതുപോലെയുള്ള ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ ശ്രുതിയിൽ കർമ്മം ചെയ്യുന്ന ഒരു ജീവനെയല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് ആ വിദ്യാവസ്ഥയിൽ സർവദ്വൈതവും നിവർത്തിച്ച കർമ്മത്തിന് ക്രിയാ കാരകം ഫലം ഇങ്ങനെ ഭേദമുണ്ട്. ക്രിയ എന്ന് പറയുമ്പോൾ വൈദിക ക്രിയകൾ, യാഗാദി ക്രിയകൾ. കാരകം എന്ന് പറയുമ്പോൾ ആ ക്രിയയെ നിഷ്പന്നമാക്കുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. ക്രിയ, ഒരു ക്രിയ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന് കാരകങ്ങളെന്ന് പറയും. കർത്താവ് ഒരു കാരകമാണ്. കരണം, കർത്താവ് വെച്ച് ചെയ്യുന്നവൻ, അതൊരു കാരകമാണ്. അത് ക്രിയ ഉണ്ടാക്കുന്നു. കരണം എന്ന് വെച്ചാൽ ആ ക്രിയ ചെയ്യുന്നതിന് ഉപകരണമായിരിക്കുന്ന വസ്തുക്കൾ. യാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കരണമായിട്ട് അതുപയോഗിക്കുന്ന ദ്രവ്യങ്ങളും മറ്റും കരണമായി വരുന്നു. അതിനെല്ലാം കാരകങ്ങളെന്ന് പറയാം. കർത്താവ്, കരണം, ഇതെല്ലാം കാരകങ്ങളാണ്. ഫലം, യാഗം ചെയ്യുന്നതിന് സ്വർഗം തുടങ്ങിയ ഫലങ്ങളുണ്ട്. ഈ വരുന്ന ഭേദം, ഈ ദ്വൈതം, ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കർത്തൃത്വത്തെ ഒന്നും സ്ഥാപിക്കുകയല്ല ഉപനിഷത്തിൽ ചെയ്യുന്നത് എന്നാണ്. ക്രിയാകാരക ഫല നിരാകരണ ശ്രദ്ധേയെ. അതുകൊണ്ട് ഈ ഉപനിഷത്ത് വാക്യങ്ങളൊന്നും കർത്തൃത്വത്തെ ബോധിപ്പിക്കുന്നില്ല, ധ്യാനകർത്താവിനെയോ അല്ലെങ്കിൽ കർമ്മകർത്താവിനെയോ ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അടുത്ത് എന്നൊക്കെ പരിനിഷ്ഠിത വസ്തുസ്വരൂപത്തെയപി പ്രത്യക്ഷാദി വിഷയത്വം ബ്രഹ്മണ തത്വമസി ഇതി ബ്രഹ്മാത്മഭാവസ്യ ശാസ്ത്രമന്ത്രേണ അനവഗമ്യമാനത്വ. നേരത്തെ മീമാംസകർ പറഞ്ഞു ബ്രഹ്മം എന്ന് പറയുന്നത് സാധ്യമല്ല, സിദ്ധമാണ്. നേരത്തെ ഉള്ളത്, ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇനിയൊന്നും നിലനിൽക്കുന്നത്, നിത്യമായ സത്യം, അതാണ് സിദ്ധവസ്തു. പരിനിഷ്ഠിതമായ വസ്തുവാണ്, നിശ്ചിതമായ ഒരു വസ്തുവാണ്, പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത് എടുക്കേണ്ടതല്ല. യാഗം ചെയ്യാൻ തുടങ്ങുന്നവനെ സംബന്ധിച്ച് യാഗം ചെയ്യുന്നതിന് മുമ്പ് അവനെ സംബന്ധിച്ച് യാഗമില്ല, അവൻ പ്രവർത്തിച്ച് യാഗം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെയുള്ള ബ്രഹ്മം അത് നിത്യമായ വസ്തുവാണ്. അങ്ങനെ ഒരു വസ്തു നിത്യമാണെങ്കിൽ അത് വേദത്തിലൂടെ മാത്രമല്ല മറ്റു പ്രമാണങ്ങളിലൂടെ അറിയണം, പ്രത്യക്ഷത്തിലൂടെ അറിയണം. ഉദാഹരണമായിട്ട് ഹിമാലയ പർവ്വതം, അത് നിശ്ചിതമായ ഒരു വസ്തുവാണ്. ഹിമാലയം ഉണ്ടെന്ന് നമുക്കറിവുണ്ടാകുന്നത് വേദത്തിലൂടെയല്ല, പ്രത്യക്ഷമായും അറിയാൻ പറ്റും, അനുമാനത്തിലൂടെ അറിയാൻ പറ്റും, മറ്റു പ്രമാണങ്ങളിലൂടെയും അതിനെ അറിയാൻ കഴിയും. അതുപോലെ ബ്രഹ്മം ഇവിടെ പറയുന്ന എന്താണ്, ശാസ്ത്രീയ പ്രമാണങ്ങളാണ്. ശാസ്ത്രം മാത്രമേ അതിന് പ്രമാണമാണെന്ന് പറയുന്നു. പക്ഷെ അത് നിത്യമായ ഒരു വസ്തുവാണെങ്കിൽ മറ്റു പ്രമാണങ്ങളിലൂടെയും അതിനറിയേണ്ടതാണല്ലോ എന്ന് പൂർവോക്ഷി പറഞ്ഞു. മീമാംസകർ പറഞ്ഞു അത് പറയുന്നു അങ്ങനെയല്ല, തത്വമസി എന്നുള്ള വാക്യത്തിലൂടെ ബോധിപ്പിക്കുന്ന ജീവാത്മ പരമാത്മ ഏകത്വം അത് ശ്രുതിയിലൂടെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതായത് ഈ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, അതിനെ കുറിച്ചുള്ള അപരോക്ഷമായ ജ്ഞാനം അത് ഈ ശ്രുതിയിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അതാണ് പരിനിഷ്ഠിത വസ്തുസ്വരൂപത്തിൽ, നിശ്ചിതമായ ഒരു വസ്തുവാണ് ഇതെങ്കിലും പ്രത്യക്ഷാദി വിഷയത്വം ബ്രഹ്മണ എന്ന സംഭവതി എന്നാണ്. ബ്രഹ്മത്തിൽ ബ്രഹ്മം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാകത്തില്ല. തത്വമസി ഇതി ബ്രഹ്മാത്മഭാവസ്യ. തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മ ആത്മഭാവം, ജീവാത്മ പരമാത്മ ഏകത്വം, അതാണ് ബ്രഹ്മ ആത്മഭാവം എന്ന് പറയുന്നത്. ബ്രഹ്മം തന്നെ ആത്മാവാണ് എന്നുള്ള അവസ്ഥ, പരമേശ്വരൻ തന്നെയാണ് ജീവാത്മാവായിരിക്കുന്നത് എന്നുള്ള ആ ജ്ഞാനം ശാസ്ത്രമന്ദിരേണ അനവഗമ്യമാനത്വ. അതിനാണ് ശാസ്ത്രത്തിന്റെ ആവശ്യം. അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്നത് സർവാനുഭവ സിദ്ധമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആ സർവാനുഭവ സിദ്ധമായിരിക്കുന്ന ചൈതന്യം അത് പരബ്രഹ്മമാണെന്നുള്ള അറിവ് ശ്രുതിയിൽ കൂടി മാത്രമേ പറ്റത്തുള്ളൂ, ഉപനിഷത്ത് മാത്രമേ അത് ബോധിപ്പിക്കുന്നുള്ളൂ. അതാണ് ശാസ്ത്രമന്ദിരേണ, ശാസ്ത്രം കൂടാതെ അനവഗമ്യമാനത്വ അറിയപ്പെടുന്നില്ല. അവിടെയാണ് ഉപനിഷത്തിന്റെ ആവശ്യം. അല്ലാതെ ഈ ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ അത് ഈ വ്യവഹാര മണ്ഡലത്തിൽ സർവർക്കും അനുഭവപ്പെടുന്നതാണ് ഇതിന്റെ അസ്ഥിഭാവി പ്രിയം. ഇത് മൂന്നും സദാ സർവർക്കും അനുഭവ വിഷയമായിരിക്കുകയാണ് അസ്ഥിഭാവി പ്രിയങ്ങൾ. പക്ഷെ അതുപോലെ ഈ ഇത് ആ പരമാത്മ ചൈതന്യമാണെന്നുള്ള അറിവ് അത് ബോധിപ്പിക്കുന്നതാണ് ഉപനിഷത്ത്. അതാണ് ഉപനിഷത്തിന്റെ പ്രത്യേകത. അത് ഉപനിഷത്ത് കൂടാതെ അതറിയാൻ കഴിയത്തില്ല എന്നാണ്. യത്തു ഹേയ ഉപേയ ഉപാധേയരഹിതത്വം ഉപദേശ ആലർത്ഥയ്ക്കും ഇതി. നേരത്തെ മീമാംസകർ പറഞ്ഞു പുരുഷാർത്ഥം ആയതൊന്ന് മാത്രമേ ഉപദേശിച്ചിട്ട് പ്രയോജനമുള്ളൂ. ബ്രഹ്മം എന്ന് പറയുന്നത് ഹേയം ധരിക്കേണ്ടതോ ഉപാധേയം ഗ്രഹിക്കേണ്ടതോ അല്ല, രണ്ടിൽ നിന്നും ഭിന്നമാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഉപദേശിക്കുന്നതുകൊണ്ട് പുരുഷാർത്ഥമൊന്നും നേടാനില്ല. അപ്പൊ പുരുഷാർത്ഥത്തിന് ഉപകരിക്കാത്ത ഈ തത്വത്തെ ഉപദേശിച്ചിട്ടുള്ള പ്രയോജനം നേടാനും കഴിയത്തില്ല, ഉപേക്ഷിക്കാനും കഴിയത്തില്ല എന്നാണ്. യാഗം അതുപോലെയല്ല, യാഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വർഗം നേടാം, പുരുഷാർത്ഥം സ്വർഗത്തെ നേടാൻ പറ്റും. അപ്പൊ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുരുഷാർത്ഥം നേടാം, നിഷേധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും പുരുഷാർത്ഥത്തിന് സഹായിക്കും, ധർമ്മാർത്ഥ കാമങ്ങൾക്കെല്ലാം സഹായിക്കും. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ആർക്കും നേടാനും കഴിയത്തില്ല, ഉപേക്ഷിക്കാനും കഴിയത്തില്ല, നിത്യമായ ഒരു വസ്തുവാണ്. അതിനെ ശാസ്ത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമാവും, അനർത്ഥമാവും. അങ്ങനെയുള്ള ശാസ്ത്രം അനർത്ഥമാണെന്ന് നേരത്തെ പറഞ്ഞു. ഹേയ ഉപാധേയരഹിതത്വ ആകും ഉപദേശ അനർത്ഥയ്ക്കും ഇരിച്ച് ഹേയ ഉപാധേയരഹിതമാണ്, അതുകൊണ്ട് ഇതിനെ ഉപദേശിക്കുന്ന അനർത്ഥമാണെന്ന് പറഞ്ഞാലോ ലേശദോഷ, അതുകൊണ്ട് ദോഷമില്ല. ഇതാണ് സിദ്ധാന്തമാണ് അടുത്ത് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഓരോ ചോദ്യങ്ങളെയും വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് അതിന് സമാധാനം പറയുന്നു. ഹേയ ഉപാധേയ ശൂന്യ ബ്രഹ്മ ആത്മത അവഗമാദേവ സർവ ക്ലേശ പ്രഹാണ പുരുഷാർത്ഥ സിദ്ധേഹി. ഹേയ ഉപാധേയ ശൂന്യം, ശരിയാണ്, ബ്രഹ്മത്തെ ധരിക്കാനും കഴിയത്തില്ല, സ്വീകരിക്കാനും കഴിയത്തില്ല. അങ്ങനെയുള്ളതാണ് എന്ത്, ബ്രഹ്മാത്മത, ബ്രഹ്മാത്മഭാവം, ആ ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ജ്ഞാനം, അത് ഹേയ ഉപാധേയ ശൂന്യമാണ്. പക്ഷേ ആ ജ്ഞാനം കൊണ്ട് തന്നെ ബ്രഹ്മാത്മത അവഗമം ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് തന്നെ സർവക്ലേശ പ്രഹാണാത്, സർവക്ലേശവും പ്രഹാണം പൂർണ്ണമായി നശിക്കുന്നു, സർവക്ലേശങ്ങളും അതുകൊണ്ട് നശിക്കുന്നു എന്നറി. ആ പരബ്രഹ്മജ്ഞാനം കൊണ്ട് സർവക്ലേശങ്ങളും നശിക്കുന്നു, പുരുഷാർത്ഥത്തെ അങ്ങനെ പുരുഷാർത്ഥ സിദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ല, ഈ ആത്മ പരമാത്മ ജ്ഞാനം കൊണ്ട് പരമപുരുഷാർത്ഥം സിദ്ധിക്കുന്നു. എങ്ങനെ, സർവക്ലേശങ്ങളും നശിക്കുന്നു, അത് തന്നെ സർവക്ലേശങ്ങളും മറ്റൊന്നുകൊണ്ടും നശിക്കത്തില്ല. അപ്പൊ അതിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതോ അത് പ്രാപ്തമായതിനെ പ്രാപിക്കുകയാണ്. പ്രാപ്തമായത് അപ്രാപ്തമായതുപോലെ വിസ്മരിച്ചതുപോലെ ഇരുന്നു അതിനെ പ്രാപിക്കുകയാണ് കൂടെ ചെയ്യുന്നത്. അപ്രാപ്യമായ ഒന്നിനെ പ്രാപിക്കുന്നില്ല. പ്രാപ്തമായതിനെ പിന്നെ എങ്ങനെ പ്രാപിക്കും? അതിനാണ് സാധാരണ പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയുന്നത്, കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല ഒരു നിമിഷത്തേക്ക് വിസ്മരിച്ചു പോയി. വിസ്മരിക്കുന്നയാള് ആ മാലയെ അന്വേഷിക്കുന്നു, കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടെത്തുമ്പോഴും എന്താണ്, അത് നേരത്തെ തന്നെ അത് പ്രാപ്തമായിരുന്നു, ആ മാല അതിന്റെ സ്ഥാനത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന വസ്തുവിനെ തന്നെ വിസ്മരിച്ചത് കൊണ്ടും അപ്രാപ്തമാണെന്ന് ധരിച്ചിട്ട് പ്രാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് അപ്രാപ്തമായതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്രാപ്തമായതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപ്തമായതിനെ തന്നെയാണ് അയാൾ പ്രാപിച്ചത് എന്നുള്ളത്. ഈ പറയുന്ന പുരുഷാർത്ഥം നിത്യപ്രാപ്തമാണ്. നിത്യപ്രാപ്തമായത് അപ്രാപ്തമാണ് എന്ന് ധരിച്ചുകൊണ്ട് അതിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്നാണ് അത് പറയുന്നത്. ഇല്ലാത്ത മോക്ഷത്തെ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുകയല്ല, സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മോക്ഷത്തെ ഉണ്ടാക്കുകയല്ല. മോക്ഷം എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്, എപ്പോഴും ഉള്ളതാണ്. പക്ഷെ അതില്ല എന്നുള്ള ഭ്രമം, അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ചതുപോലെ ഇരിക്കുന്നു, ഒരു വിസ്മരണം. ആ വിസ്മരണം ഉള്ളത് കൊണ്ട് അതിന്റെ സാധനങ്ങളിൽ പ്രവർത്തിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രാപിച്ചു കഴിയുമ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഇത് നിത്യപ്രാപ്തമാണല്ലോ എന്നാണ്. കഴുത്തിൽ തന്നെ കിടന്ന ആഭരണത്തെ പെട്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ സ്വയമോ മനസ്സിലാകുമ്പോൾ മനസ്സിലാകുന്നു ഇത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് ധരിക്കുന്നു. അതുപോലെ സംസാരത്തെ ത്യജിക്കുന്ന ലക്ഷ്യം അതുപോലെയാണ്, അത് ഉപേക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഉപേക്ഷിച്ചിരുന്നതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു. ഒരാൾ നടന്നു പോകും, നടന്നു പോകുമ്പോൾ കാലിന് ഒരു നൂലോ മറ്റോ ചുറ്റി, അപ്പൊ അയാൾ വിചാരിക്കുന്നത് സർപ്പമാണ്, സർപ്പമാണെന്ന് വിചാരിച്ചിട്ട് കാല് കുടയുന്നു. കാല് കുടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾ സർപ്പത്തെ കുടഞ്ഞു കളഞ്ഞു എന്ന് വിചാരിക്കും. പിന്നീട് ആ കുടഞ്ഞു കളഞ്ഞ വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ്, നൂലാണ് അല്ലെങ്കിൽ ഓലയാണ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അയാൾ വിചാരിക്കുന്നു എന്റെ കാലിൽ ചുറ്റിയ സർപ്പത്തെ ഞാൻ ദൂരത്തെറിഞ്ഞു എന്ന് വരുന്നു. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഹേയമായ ആ സംസാരത്തെ തന്നെയാണ് ഇവൻ ഉണ്ട് എന്ന തരത്തിൽ അവനെ ഉപേക്ഷിക്കാൻ വേണ്ടി ചപ്പിക്കുന്നത്. നേരത്തെ തന്നെ വാസ്തവത്തിൽ കാലിൽ സർപ്പം ചുറ്റിയിട്ടില്ല, പക്ഷെ അയാൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ശ്രമിച്ചിരിക്കുകയാണ് കാലിൽ സർപ്പം ചുറ്റിയിരിക്കുന്നു. അതുപോലെ സംസാരം വാസ്തവത്തിൽ തന്നെ ബന്ധിച്ചിട്ടില്ല, പക്ഷെ ബന്ധിച്ചു എന്നുള്ള ഭ്രമം കൊണ്ട് ആ സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി സാധനയും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തു, ഇല്ലാത്ത സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ അനുഭവത്തിലുണ്ട്, എങ്ങനെ ക്രമരൂപത്തിൽ. ആ അനുഭവം സത്യമല്ല, പരമാർത്ഥമല്ല. അനുഭവത്തിൽ സംസാരമുണ്ട്, അനുഭവത്തിൽ കാലിൽ സർപ്പം ചുറ്റിയിട്ടുണ്ട്. അപ്പൊ ചുറ്റിയ സർപ്പത്തിനെ ഇല്ലാത്ത സർപ്പത്തിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇല്ലാത്ത സംസാരത്തെ നിത്യഹേയമാണ്, നിത്യവും ഉപേക്ഷിക്കപ്പെട്ടതാണ്, ഒരിക്കലും തന്നെ ബന്ധിച്ചിട്ടേ ഇല്ല സംസാരം. അങ്ങനെ നിത്യവുമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി ഭ്രമത്തിൽ നിന്നുകൊണ്ടുള്ള പരിശ്രമമാണ്, അതാണ് ഹേയ ഉപാധേയ ശൂന്യം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മതത്വം അതിന് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് നേടിയെടുക്കാനുമില്ല, ഇതിൽ നിന്നൊന്നിനെ ഒഴിവാക്കാനുമില്ല. അപ്പൊ സംസാരത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുക എന്ന് എല്ലാം പറയുന്നത് എന്താണ്? പരമാർത്ഥത്തിലുള്ളവർ അജ്ഞാനത്തെ നശിപ്പിക്കുകയല്ല, പക്ഷെ അനുഭവത്തിലുള്ളവർ അജ്ഞാനത്തെ, അനുഭവത്തിൽ അജ്ഞാനമുണ്ട്, അനുഭവത്തിൽ ബന്ധമുണ്ട്. ഈ അനുഭവം സത്യമല്ല, പരമാർത്ഥമല്ല, പക്ഷെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തെ പ്രാപിക്കാനും ബന്ധത്തെ ഇല്ലാതാക്കാനും ഉണക്കണം. അതിവിടെ പരമാർത്ഥത്തിൽ മോക്ഷവുമില്ല, പരമാർത്ഥത്തിൽ ബന്ധവുമില്ലാത്ത ആ പരബ്രഹ്മ വസ്തുവിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് പരമാർത്ഥത്തിൽ സാധിക്കാനില്ലാത്ത വേണ്ടി സാധന ചെയ്യുന്നു എന്നാണ്. പക്ഷെ പിന്നെ എന്തിനത് ചെയ്യേണ്ടി വരുന്നു? കാരണം അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു. ആർക്കാണോ അത് ബോധ്യമാകുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ സാധനയില്ല, സിദ്ധിയും ഇല്ല, ബന്ധവുമില്ല, മോക്ഷവും ഇല്ല. ആ ഒരു അനുഭവത്തിൽ എത്തുന്നത്, ആ അനുഭവത്തിൽ എത്തുന്നതുവരെ ഇതെല്ലാം ഉണ്ട്. അതിന്റെ അവസാന സമയം പറയും, ഈ സൂത്രം അവസാനിക്കുന്ന ഭാഗത്ത് പറയും, ഏത് സമയം വരെ ദേഹാത്മ ബുദ്ധി ഉണ്ടോ അതുവരെ സാധനങ്ങൾക്കെല്ലാം ഉണ്ടോ, അതുവരെ ബന്ധം മോക്ഷം എല്ലാം അനുഭവത്തിൽ നിലനിൽക്കുന്നതുവരെ സാധനങ്ങൾക്കെല്ലാം സാധുത്വമുണ്ട്. എപ്പോഴാണോ ആ ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോ സർവക്ലേശങ്ങളും ഇല്ലാതാവുന്നു, അപ്പോ അവന് മനസ്സിലാവുന്നു പരമാർത്ഥത്തിൽ ഇല്ലാത്ത ബന്ധത്തെയാണ്, പരമാർത്ഥത്തിൽ ഇല്ലാത്ത മുക്തിയെയാണ് താൻ, അതിനുവേണ്ടിയാണ് താൻ പരിശ്രമിച്ചത്, പരമാർത്ഥത്തിൽ ഇല്ലാത്ത ബന്ധത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അപ്പോ മനസ്സിലാവുന്നു. അതുകൊണ്ട് ബ്രഹ്മം ഹേയ ഉപാധിയ രഹിതമാണ്, അതിനെ നേടുന്നത് പുരുഷാർത്ഥമല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അടുത്ത ചോദ്യത്തിന് സമാനം പറയാണ്, ദേവതാദി പ്രതിപാദനത്തിനു സ്വവാക്യകത ഉപാസന അർത്ഥത്തേവി ഉള്ള കസ്റ്റിത്വം പറയുന്നു. ദേവതയും മറ്റും പറയുന്നുണ്ടല്ലോ, ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രാണദേവതയെ കുറിച്ച് പറയുന്നുണ്ട്, പ്രാണദേവതയെ ഉപാസിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്, ഉപനിഷത്തുകളിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പഞ്ചാഗ്നി ഉപാസന, ദഹരോപാസന, ഇങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഉപനിഷത്തുകളിൽ വരുന്നുണ്ട്. ഉപാസനയും ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്, ഇവിടെ ഉപാസന ഉപാസന എന്ന് പറയും. ധ്യാനവും ജ്ഞാനവും രണ്ടും രണ്ടാണ്, അതിനിവിടെ വിശദീകരിക്കും. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വസ്തു അധീനമാണ്, ഒരു വസ്തു എങ്ങനെയോ അതിനനുസരിച്ച് ഉണ്ടാകുന്ന ജ്ഞാനമാണ്, ഉണ്ടാകുന്ന അറിവാണ് ജ്ഞാനം. ഇപ്പോ പുസ്തകത്തെ കാണുന്നു, ഇത് പുസ്തകം അറിയുന്നു, ഇതാണ് ജ്ഞാനം. ആ സമയം ധ്യാനം അങ്ങനെയല്ല, ജ്ഞാനം പലതരത്തിലുണ്ടാകാം. അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്നത് കർത്തൃതന്ത്രമാണ്, ബുദ്ധിതന്ത്രമാണ്, ചെയ്യുന്നവൻ അധീനമാണത്. അതായത് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ജ്ഞാനം അങ്ങനെയല്ല, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരദശയ്ക്ക് ചന്ദ്രനെ കാണരുത്, നിഷേധിച്ചിരിക്കുകയാണ്, കാണരുതെന്ന് പറഞ്ഞു. ഒരാൾ കാണണ്ട എന്ന് അയാൾ ആഗ്രഹിച്ച് അയാൾ മുറിക്കാത്തിരുന്നു, യാദൃശ്യമായി ജനലിലൂടെ നോക്കിയപ്പോ ചന്ദ്രനെ കണ്ടു. അപ്പൊ അവിടെ എന്താണോ ജ്ഞാനത്തെ തടയാൻ പറ്റത്തില്ല, ഇന്ദ്രിയവും ആ അർത്ഥവുമായിട്ട് സന്നിഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം ഉണ്ടാകണ്ട എന്ന് താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഉണ്ടായിപ്പോകും. ഇപ്പോ ചന്ദ്രദർശനം നിഷേധിച്ചിരിക്കുകയാണ്, ചന്ദ്രനെ കാണാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ യാദൃശ്യവുമായി ചക്ഷേന്ദ്രിയവും ചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഉണ്ടായപ്പോ ജ്ഞാനം ഉണ്ടായി. ഇതാണ് ജ്ഞാനം. ജ്ഞാനം അങ്ങനെയല്ല വേണ്ട എന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാം, ഞാനിന്ന് ധ്യാനിക്കുന്നില്ല, ഇച്ഛാശക്തി എന്തായാലും വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ഞാനും അങ്ങനെയല്ല, ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനം ആവശ്യമുണ്ടാവും, അതിനെ തടയാൻ പറ്റത്തില്ല. മനസ്സല്ല അവിടെ ഉണ്ടെങ്കിൽ, അതേസമയം ധ്യാനം അങ്ങനെ. ധ്യാനം എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ഇന്ന് ധ്യാനിക്കണം എന്ന് വിചാരിച്ചാൽ ചെയ്യാം, ധ്യാനിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാം. അതുകൊണ്ട് ധ്യാനം വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ധ്യാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തി, അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതിന് ഈ വൈദികമായ ധ്യാനങ്ങളെയും മറ്റു സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് ആവശ്യമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസമുള്ളവരെ ധ്യാനിക്കാൻ പറ്റും. താളഗ്രാമത്തിൽ വിഷ്ണുവാണെന്ന് ഗുരു ഉപദേശിച്ചു, ഗുരു പറഞ്ഞു താളഗ്രാമം വിഷ്ണുവാണ് അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞു. അപ്പൊ അതിന് വിശ്വാസം വേണം. എന്താണ് ഈ താളഗ്രാമം വിഷ്ണുവാണോ എന്ന് വിശ്വാസം വേണം. വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരു ഉപദേശിക്കുന്ന എന്താണോ ശംഖ ചക്ര ഗദ പത്മങ്ങളോടുകൂടിയ ചതുർഭുജത്തോടുകൂടിയ വിഷ്ണു ആയിട്ട് ഇതിനെ ധ്യാനിക്കാൻ പറയും. അപ്പൊ സ്ഥാനഗ്രാമത്തെ കണ്ടിട്ട് അയാൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഇത് ചതുർഭുജമുള്ള ശംഖ ചക്രഗദാധാരിയായ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്ത് സ്ഥാനഗ്രാമത്തെ അവിടെ ധ്യാനിക്കുന്നു. അതെന്താണ്? തന്റെ ഇച്ഛയ്ക്ക് അധീനമാണ്. താനങ്ങനെ തന്റെ വിശ്വാസത്തിന് അധീനമാണ്. വിശ്വാസമുള്ളവനെ അങ്ങനെ കരുതി ധ്യാനിക്കാൻ പറ്റും, അല്ലാത്തവനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എന്താണ്? ബലപ്രയോഗം ആവശ്യമാണ് ധ്യാനത്തിൽ. ജ്ഞാനത്തിന് ഇതൊന്നും ആവശ്യമില്ല, ജ്ഞാനത്തിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇത് പുസ്തകമാണ്, കണ്ണുകൊണ്ട് കണ്ടു പുസ്തകം എന്നുള്ള അറിവുണ്ടായി, അവിടെ പിന്നെ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം അറിവുണ്ടായി കഴിഞ്ഞു, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു. ഞാനും ഒരിക്കലും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല നിൽക്കുന്നത്, മറിച്ച് ആ വസ്തുവിനനുസരിച്ചാണ്. പുസ്തകം എന്നുള്ള ജ്ഞാനം ഉണ്ടായി പിന്നെ ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് നമ്മുടെ വിശ്വാസം ഒരിക്കലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ധ്യാനം

ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിക്കുന്നത് പോലെ ഉള്ള ധ്യാന സമ്പ്രദായങ്ങളെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അത് പറയുകയാണോ ഈ ഉപനിഷത്തിന്റെ താല്പര്യം? ദേവതാ ധ്യാനങ്ങളെയും മറ്റും പറയുന്നു പറയുന്നു ദേവതാദി പ്രതിപാദനത്തിലും ദേവതകളെയും മറ്റും പ്രാണദേവതയും മറ്റും കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സ്വവാക്യഗത ഉപാസന അർത്ഥത്തേതി പറയുന്നു. അത് പറയുന്ന ആ വാക്യങ്ങളിൽ ഉപനിഷത് വാക്യങ്ങളിൽ ആ ദേവതയെ കുറിച്ച് പറയുന്നിടത്ത് അത് ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന കത്തി വിരോധ, അതും ഈ പറയുന്ന ജ്ഞാനവുമായിട്ട് വിരോധമില്ല എന്ന്. അങ്ങനെ എവിടെയെങ്കിലും ഉപനിഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്, അവിടെ അത് ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ദഹിര ഉപാസന, പഞ്ചാഗ്നി ഉപാസന, പ്രാണ ഉപാസന, ഇങ്ങനെ നാനാതരത്തിലുള്ള ഉപാസനകളെ ധ്യാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം അത്തരം ധ്യാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിന് അതിന്റേതായ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ പറയാൻ പോകുന്ന തത്വമസി, അഹം ബ്രഹ്മാസി തുടങ്ങിയ ജ്ഞാനവുമായിട്ട് വിരോധമൊന്നുമില്ല, അതിന് സ്വീകരിക്കാം. അതെല്ലാം ഇപ്പോ ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ് ഈ ഉപാസനകൾ വിധിച്ചിരിക്കുന്നത്, ജ്ഞാനപ്രാപ്തിക്ക് ശേഷമല്ല. അതാണ് വ്യത്യാസം. ഉപാസനകളെല്ലാം വിധിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയും പ്രത്യേക ഫലങ്ങൾ ഉദ്ദേശിച്ചുമാണ്. അതെല്ലാം വേദാന്ത വിചാരത്തിന് മുമ്പ്, വേദാന്ത വിചാരത്തിന് ശേഷം അങ്ങനെയുള്ള ഉപാസനകളെയൊന്നും വിധിക്കുന്നില്ല. എങ്ങനെയാണോ കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്, ജ്ഞാന പ്രാപ്തിക്ക് മുമ്പാണ്, ജ്ഞാനം പ്രാപ്തമാകുന്നതിന് മുമ്പാണ് കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത്. അതുപോലെ ഉപാസനകളെയും വിധിച്ചിട്ടുണ്ട്. അതെല്ലാം ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ്. ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ജ്ഞാനിക്ക് കർമ്മത്തെയോ അല്ലെങ്കിൽ ഉപാസനയോ ധ്യാനത്തെയോ വിധിക്കുന്നില്ല എന്നാണ്. വിധിക്ക് ജ്ഞാനി അപ്പോ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം കർമ്മം ചെയ്യത്തില്ല, ധ്യാനിക്കത്തില്ല എന്ന് ചോദിച്ചാൽ വിധിക്ക് വിധേയനായി ചെയ്യത്തില്ല എന്നാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ബാധ്യസ്ഥനായി അജ്ഞാനിയെ പോലെ ജ്ഞാനിക്ക് കർമ്മം അനുഷ്ഠിക്കേണ്ടതായോ ധ്യാനം അനുഷ്ഠിക്കേണ്ടതായോ ഇല്ല എന്നാണ്. പ്രാരബ്ധം അനുസരിച്ച് അത് ആകാം എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉപാസനയെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തത്വജ്ഞാനമായിട്ട് വിരോധം വരുന്ന കാര്യങ്ങളല്ല എന്നത്. അതൊക്കെ തത്വജ്ഞാന പ്രാപ്തിക്ക് മുമ്പ് ആണതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നാണ് തഥാ ബ്രഹ്മണ ഉപാസന വിധി ശേഷത്തും സംഭവം. അവിടെ ഉപാസന ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മം എന്ന് പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമല്ല എന്നാണ്. ബ്രഹ്മം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചൊന്നല്ല എന്ന. ധ്യാനത്തിന് വേണ്ടിയല്ല, ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരു വിധിയുടെ, ഇത് സാങ്കേതികമായ രീതിയിൽ പറയുകയാണ്. ബ്രഹ്മത്തെ ധ്യാനിക്കരുതെന്നല്ല എന്റെ അർത്ഥം. ധ്യാനം എന്ന് പറയുന്നത് ഉപനിഷത്തിൽ വിധിച്ചിരിക്കുന്നു, ബ്രഹ്മധ്യാനം. ആ ധ്യാനത്തിന്റെ അംഗമാണ് ബ്രഹ്മം. അതായത് കർമ്മത്തിൽ ദ്രവ്യങ്ങളുണ്ട്, ആ ദ്രവ്യങ്ങളെ മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുന്നതുകൊണ്ട് ആ ദ്രവ്യങ്ങളെല്ലാം ആ കർമ്മവിധികളുടെ അംഗമാകുന്നു. അതുപോലെ ഉപാസനയെ ഉപനിഷത്തിൽ വിധിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മം ആ ഉപാസനയുടെ അംഗമാണ് എന്ന് കരുതരുത് എന്നാണ്. അത് തഥാ ബ്രഹ്മണ ഉപാസന വിധി ശേഷത്തിൽ സംഭവിക്കും. ബ്രഹ്മത്തിൽ ബ്രഹ്മം ഒരിക്കലും ഉപാസനാ വിധിയുടെ അംഗം ആകുന്നില്ല എന്നുവെച്ചാൽ ബ്രഹ്മത്തെ ധ്യാനിക്കരുതെന്നല്ല, അഹംഗ്രഹ ഉപാസന, ബ്രഹ്മധ്യാനം, അതും ജ്ഞാനത്തിന് ഉപകരിക്കും എന്നാണ്. അതായത് വേദാന്ത വിചാരത്തിന് അത് വേർഭാഗം ചേർത്ത് എന്നാണ്. വേദാന്ത വിചാരത്തിന് വിചാരം ചെയ്യുന്നു, വിചാരം ചെയ്തിട്ട് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. ശ്രവണ മനന നിത്യാസനങ്ങളെല്ലാം ദീർഘകാലം അനുഷ്ഠിച്ചിട്ടും അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ഈ വിചാരം ചെയ്യുന്നതിനുള്ള ക്ഷമത ബുദ്ധിക്കില്ല. ബുദ്ധിയുടെ സൂക്ഷ്മത, ബുദ്ധിക്ക് സാത്വികത, ബുദ്ധിക്ക് ഏകാഗ്രത, ഇതൊന്നും ഇല്ല. അപ്പോൾ അയാൾക്ക് വേദാന്ത വിചാരം ചെയ്യുന്നതിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തവർക്ക് അഹംഗ്രഹ ഉപാസന അതാകാം എന്ന് പറയുന്നുണ്ട്. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കാമോ? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനം കൊണ്ട് അയാൾക്ക് അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനത്തിലൂടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അഭിമാനം ഉണ്ടാകുന്നത് വരെ അത് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ മരണാന്തം വരെ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ വരും ജന്മത്ത് അയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അതായത് ഈ ധ്യാനം കൊണ്ട് പ്രതിബന്ധങ്ങൾ നശിക്കുന്നു. വർത്തമാന, ഭൂതഭാവി മൂന്ന് തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. ഈ പ്രതിബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശ്രവണം ചെയ്തിട്ടും ആത്മബോധം ഉണ്ടാകാത്തത്. ഈ പ്രതിബന്ധങ്ങൾ നശിക്കുന്നതിന് ആ മരണപര്യന്തം ആഗ്രഹ ഉപാസന സ്വീകരിക്കാം എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉപാസനയെ കുറിച്ചല്ല ഇവിടെ പറയും. ഇവിടെ പറയുന്ന ഉപാസന ഈ ഉപനിഷത്തിൽ തന്നെ പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങൾ

0: കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, എന്നാൽ അവന് ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. അങ്ങനെയുള്ള ധ്യാനത്തിന് വേണ്ടിയല്ല ഈ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. ബ്രഹ്മത്തെക്കുറിച്ച് മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചല്ല ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകേണ്ടത്, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകേണ്ടത് ശ്രുതി വാക്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകണം എന്നാണ്. ശ്രുതി വാക്യങ്ങളിൽ നിന്ന് എങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു? ഇപ്പോ ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം ഉണ്ടാകും. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ആ ശബ്ദാർത്ഥം ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പൊ ആ ശബ്ദാർത്ഥം ജ്ഞാനത്തിലൂടെ ആ ശബ്ദത്തിൽ നിന്ന് ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ അർത്ഥം ജ്ഞാനം ഉണ്ടാകുന്ന ഒരാളിന് അത് കേൾക്കുമ്പോൾ ആ ജ്ഞാനം ഉണ്ടാകും. ആ ഭാഷ അറിയാത്തവനാണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദാർത്ഥം ജ്ഞാനം ഉണ്ടാകുന്ന ഒരാളിന് ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകണം. അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകണം എന്നാണ് ഉണ്ടാകുന്നു. പക്ഷെ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണത്? പരോക്ഷമായിരിക്കുന്നു, പ്രത്യക്ഷമാകുന്നില്ല. ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷ ജ്ഞാനമാണ്. പക്ഷെ പരോക്ഷ ജ്ഞാനമാണെങ്കിലും അത് ഭ്രമമല്ല. ഹിമാലയം എന്നുള്ള വാക്യത്തിൽ നിന്ന് നമുക്കുണ്ടായ ജ്ഞാനം, ഹിമാലയത്തെ കുറിച്ചുണ്ടായ ജ്ഞാനം ഒരിക്കലും ഭ്രമമല്ല. എന്തുകൊണ്ട്? ഹിമാലയം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടായത്. അതുകൊണ്ട് ആ ജ്ഞാനം ഭ്രമമല്ല. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിനനുസരിച്ചാണ് നമുക്ക് ജ്ഞാനം ഉണ്ടായത്. അത് പ്രത്യക്ഷമല്ലെന്നേ ഉള്ളൂ, അത് പരോക്ഷമാണെന്നേ ഉള്ളൂ. പക്ഷെ അത് ഭ്രമമല്ല, അത് യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പൊ ശ്രുതി വാക്യത്തിൽ നിന്ന് പരമാത്മാവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം തന്നെ ഉണ്ടാകണം. അത് അപരോക്ഷമാകുന്നില്ലെന്നേ ഉള്ളൂ. അപരോക്ഷം ആകാത്ത എന്തുകൊണ്ട്? ഈ പറയുന്ന പ്രതിബന്ധങ്ങൾ ഇരിക്കുന്നതുകൊണ്ട്. അപ്പൊ ശ്രവണ മനന നിരധ്യാസനങ്ങളിലൂടെ ഈ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ ജ്ഞാനം അപരോക്ഷമായി ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അപരോക്ഷമായ ജ്ഞാനം അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അല്ല എങ്കിൽ, പ്രതിബന്ധം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പ്രകൃതി ശ്രവണം കൊണ്ട് ഓരോ തവണ കേൾക്കുമ്പോൾ തന്നെ യോഗ്യനാണെങ്കിൽ അയാൾക്ക് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകും എന്നാണ്. അപ്പൊ ഹിമാലയം ഒരു തവണ കേട്ടു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ദൂരെയാണ് നമ്മൾ ഇരിക്കുന്നത്, ഹിമാലയം ദൂരെയാണ്. അപ്പൊ ഹിമാലയം ഒന്ന് എത്ര ശബ്ദജ്ഞാനം ഉള്ളവനാണെങ്കിലും ഹിമാലയം ഒന്ന് കേട്ടു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആത്മാ എന്ന് പറയുന്നത് അത് പ്രത്യേക വസ്തുവാണ്, തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്, ആന്തരികമായ വസ്തുവാണ്, അത് നിത്യ അപരോക്ഷമായ വസ്തുവാണ്. അത് അതിനെ കുറിച്ച് ശ്രുതി പറയുമ്പോൾ യോഗ്യത ഉള്ള ഒരുവന് ആ ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അവിടെ ധ്യാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ധ്യാനിച്ച് ജ്ഞാനം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. പിന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിക്കുന്നു, നശിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു, അങ്ങനെ ആകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും അവിടെയും എന്താണ്? അത് വിധിയുടെ അംഗമായിട്ടല്ല എന്ന് പറയും. കാരണം ജ്ഞാനത്തിന് വിധിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് സാങ്കേതികമായ അർത്ഥത്തിലുള്ള ഒരു വാദമാണ്. ജ്ഞാനം ആവശ്യമില്ലെന്നല്ല, ധ്യാനത്തിന് ബ്രഹ്മജ്ഞാനത്തിന് വിധിയുടെ ആവശ്യം ഇല്ല. ഓരോരുത്തരും ജ്ഞാനം വിധി ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ബ്രഹ്മം എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാകും. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അത് സച്ചിദാനന്ദ സ്വരൂപമായ വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. അതിന് നമ്മൾ അതിനെ ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുകയല്ല, ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുന്നിടത്താണ് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ അങ്ങനെ ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുകയല്ല, ഒന്നിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ യഥാർത്ഥ സ്വരൂപത്തിനനുസരിച്ച്, വസ്തുവിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും വിധിയുടെ അംഗമല്ല ഈ ബ്രഹ്മം എന്നാണ്. അതുകൊണ്ട് അത് തഥാ ബ്രഹ്മണ ഉപാസന വിധിശേഷത്വ സംഭവം. ബ്രഹ്മം എന്ന് പറയുന്ന ഒരിക്കലും ധ്യാന വിധിയുടെ അംഗമായിട്ട് അല്ല ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ഏകത്വ ഹേയ ഉപാധേയ ശൂന്യതയ ക്രിയാകാരകാദി ദ്വൈത വിജ്ഞാന ഉപമർദ്ദ ഉപപത്തേഹി. ബ്രഹ്മം എന്ന് പറയുന്നത് ഏകമാണ്, രണ്ടാമതൊന്നുമില്ല, ഏകമാണ്. ആയതുകൊണ്ട് തന്നെ അതിലെന്താണ്? ഹേയ ഉപാധേയ ശൂന്യതയാണ്. അത് ഹേയമോ ഉപാധേയമോ ആയ ഒരു വസ്തുവല്ല, ഗ്രാഹ്യമോ ത്യാജ്യമോ ആയ ഒരു വസ്തുവല്ല. അതിൽ ക്രിയാകാരകം തുടങ്ങി നേരത്തെ പറഞ്ഞു, ദ്വൈതങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദ്വൈത ജ്ഞാനവും ഇല്ല. ദ്വൈത വിജ്ഞാന ഉപമർദ്ദം, ദ്വൈത വിജ്ഞാനം അവിടെ ഉപശമിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ധ്യാനവിധിയുടെ അംഗമായിട്ട് ബോധിപ്പിക്കപ്പെടുന്ന ഒന്നല്ല എന്നർത്ഥം. മറിച്ച് അതിന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന വാക്യത്തിൽ നിന്ന് അതിന്റെ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പോ അജ്ഞാനിയായിരിക്കുന്ന ഒരുവന് ബ്രഹ്മത്തെ ധ്യാനിക്കാമോ അത് ധ്യാനിക്കാം എന്നാണ്. പക്ഷെ ജ്ഞാനിക്ക് പിന്നെ ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. കാരണം ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ധ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. അജ്ഞാനാവസ്ഥയിൽ ഒരാൾക്ക് അതിന് ധ്യാനിക്കാം എന്നറിയാം. എന്തുകൊണ്ട് തനിക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല, എന്നാൽ ബ്രഹ്മത്തെ കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനം ഉണ്ടായി, അപ്പോൾ അപരോക്ഷമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ധ്യാനിക്കാം. പക്ഷെ ജ്ഞാനം പ്രാപിച്ചതിന് ശേഷം പിന്നീട് ധ്യാനത്തിന്റെ ആവശ്യം, ബ്രഹ്മത്തെ ധ്യാനിക്കേണ്ട ആവശ്യം ഇല്ലാന്ന്. എന്തുകൊണ്ട്? അതിന് വിശദീകരിക്കും. അജ്ഞാനം എന്ന് പറയുന്നത് ഏകമാണ്. ജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു, പിന്നീട് ധ്യാനത്തിന് പ്രസക്തിയില്ല. ജ്ഞാനം ഉണ്ടായി, അജ്ഞാനം നശിച്ചു, പിന്നെ ധ്യാനത്തിന്റെ ആവശ്യമില്ല. ധ്യാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ഒരേ ജ്ഞാനത്തെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേ ഭാവനയെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം ഉണ്ടായിക്കഴിയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കാനായിരുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു, പിന്നെ അയാൾക്ക് ഒരേ ഭാവനയെ നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല. ഒരേ തരത്തിലുള്ള ഭാവനയെ ആവർത്തിച്ച് പ്രത്യേകിച്ചൊന്നും കാര്യം സാധിക്കാൻ ഇല്ല. അതുകൊണ്ട് വിധിക്ക് വിധേയനായി ഉപാസീത എന്നും മറ്റും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനധീനനായി ഒരു ജ്ഞാനിക്ക് ഒരിക്കലും ധ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. പിന്നെ പ്രാരബ്ധം അനുസരിച്ച് ഒരു ജ്ഞാനിക്ക് ധ്യാനിക്കുകയോ ധ്യാനിക്കാതിരിക്കുകയോ ചെയ്യാം, സ്വേച്ഛ അനുസരിച്ച്. അത് വിധിക്ക് വശമതനായിട്ടല്ല എന്നറ, മറ്റൊരു പ്രേരണയ്ക്ക് വശമതനായിട്ടല്ല എന്നറ. അത് അങ്ങനെ ധ്യാനിക്കണമെന്ന് വിചാരിച്ച അന്നപാനാദി വ്യവഹാരങ്ങളിൽ ജ്ഞാനി ഏർപ്പെടുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ധ്യാനം എന്ന് പറയുന്ന ഏർപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആകാം. അത് വിധി നിഷേധങ്ങൾക്ക് അതീതമായിട്ടാണ്, വിധി നിഷേധങ്ങൾക്ക് അധീനമായിട്ട് അല്ല എന്നാണ്. അതുകൊണ്ടെന്നാണ് ഇവിടെ ഈ ബ്രഹ്മം ജ്ഞാനത്തിന് ശേഷം പിന്നീട് അവിടെ ധ്യാനം ഒന്നും ഇരിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഏകത്വ വിജ്ഞാനേന ഉന്മത്തിതസ്യ ദ്വൈത വിജ്ഞാനസ്യ പുനഃസംഭവസ്തി. ഏകത്വ വിജ്ഞാനം കൊണ്ട്, ശ്രുതിയിൽ നിന്ന് ബോധിപ്പിക്കുന്ന ഏകത്വ വിജ്ഞാനമാണ്. ആ ഏകത്വ വിജ്ഞാനം കൊണ്ട് ഉന്മത്തിതസ്യ പൂർണ്ണമായും നശിച്ച ദ്വൈത വിജ്ഞാനസ്യ പുനഃസംഭവസ്തി, വീണ്ടും അത് ഉണ്ടാകുന്നില്ല എന്ന്. വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ധ്യാനം ആകാമായിരുന്നു. അപ്പൊ ജ്ഞാനം ഉണ്ടായതിനു ശേഷം, അതായത് തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് ആ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായ ഒരു വ്യക്തിക്ക് പിന്നീട് ധ്യാനം പ്രയോജനപ്പെടുന്ന ഉപയോഗമില്ലാത്തതാണെന്ന്. എന്തുകൊണ്ട്? ആ ജ്ഞാനം കൊണ്ട് തന്നെ അജ്ഞാനം നശിച്ചു, ദ്വൈത വിജ്ഞാനം നശിച്ചു. പിന്നീട് നശിച്ചതിന് വീണ്ടും ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല, അത് പൂർണ്ണമായും നശിക്കുന്നു. ഭസ്മസാത്വരിതി എന്ന് പറഞ്ഞ പോലെ അത് നിശേഷമായി ഇല്ലാതായി പോവുകയാണ്. പിന്നെ ജ്ഞാനമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പം വെളിച്ചത്തിൽ പിന്നീട് ഇരുട്ടിന് പ്രസക്തിയില്ല. അപ്പൊ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനത്തിന് വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിന്നീട് അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. പുനഃസംഭവം വീണ്ടും അത് ഉണ്ടാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഏന ഉപാസനാ വിശേഷത്വം ബ്രഹ്മണ പ്രതിപത്തിയര. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിൽ, ജ്ഞാനം ഉണ്ടായതിനു ശേഷവും വീണ്ടും ബന്ധനം തുടർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദ്വൈത വിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ വീണ്ടും ഉപാസനയെ ധ്യാനത്തെ ശ്രുതി വിധിച്ചനെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അതാണ് ഏന, ജ്ഞാനം ഉണ്ടായതിനു ശേഷവും ദ്വൈത വിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഉപാസനാ വിശേഷത്വം ധ്യാനവിധിയുടെ ഭാഗമായേന ബ്രഹ്മം, അങ്ങനെ ആകുന്നില്ല എന്നത്. അതുകൊണ്ടെന്താണ് ബ്രഹ്മത്തെ ശ്രുതിയിൽ ബോധിപ്പിക്കുന്നത്? അത് ധ്യാനത്തെ, ബ്രഹ്മ ധ്യാനത്തിന് വേണ്ടിയല്ല, മനസ്സ് ബ്രഹ്മ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അതിനെ ബോധിപ്പിക്കുന്നതെന്ന്. ആ ശ്രുതി വാക്യങ്ങളിൽ നിന്ന് അതിന്റെ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടതെന്ന്. ആ ജ്ഞാനത്തിന് ശേഷം പിന്നീട് ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്ന്. ധ്യാനം വരുന്നത് അതിന് മുമ്പാണ്. അതിന് മുമ്പ് പലതരത്തിൽ ഉണ്ടാകാം. സഗുണ ധ്യാനം, നിർഗുണ ധ്യാനം തുടങ്ങി പലതരത്തിൽ ധ്യാനങ്ങൾ അതിന് മുമ്പാകാം. അതിനുശേഷം ആവശ്യമില്ലാന്ന്. അതുകൊണ്ട് ധ്യാനം ആവശ്യമില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ധരിക്കരുത് എന്നാണ്. പക്ഷെ ധ്യാനവും ജ്ഞാനവും രണ്ടും രണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periya Puranam Lectures in Tamil will be broadcast on Shivatattvam. programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: വിദ്യാജന്യമായോ സുഖമാണ് എന്നാ എത്രവ അന്യദിവസ്യ ഇതി അവിദ്യാവിഷയ ആത്മാർത്ഥത്വാക്യമോ. ഇതുവരെ ഞാൻ പറഞ്ഞത് എന്റെ വ്യാഖ്യാനത്തിന് വെച്ചുകൊണ്ടാണ് പറഞ്ഞു. ഇനി ഭാഷകാരൻ ആ കാര്യം പറയുന്നു. അവിടെ തന്നെ ശ്രുതി പറയുന്നുണ്ട് എത്രവ അന്യദിവസ്യ. എവിടെയാണോ അന്യത്വ ബുദ്ധിയുള്ളത്, അന്യ ബോധമുള്ളത്, എന്താണ് അവിദ്യാവിഷയ ആത്മാർത്ഥത്വം, അതെല്ലാം അവിദ്യാവിഷയം. അവിടെയാണ് ആത്മാർത്ഥമായ പ്രവൃത്തി എല്ലാം വരുന്നത്, തനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി എല്ലാം വരുന്നത്. അവിടെയാണ് പ്രവൃത്തികൾ തൻ്റെ സുഖത്തിനായി ആത്യന്തികമായി പരിണമിക്കുന്നത്. അത് അന്യൻ്റെ സേവയായാലും സ്വസേവയായാലും ആത്യന്തികമായി അത് എന്താണ് അവിദ്യാവിഷയം. അവിദ്യാവിഷയമാണ് അവിടെ ആത്മാവ് വിദ്യാവിഷയം എന്ന ഞാൻ എന്നറിയുന്നവര് അവിദ്യ ജന്യമായ തന്നെയാണ്, അവിദ്യാകാര്യമായ തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവിദ്യാവിഷയമായ തദർത്ഥം ആത്മാർത്ഥമാണ്. ഒരു സ്ഥലത്തും പരാർത്ഥം, പരാർത്ഥം എന്ന് നമ്മൾ പറയുന്നത് വെറും ആലങ്കാരികമാണ്. അജ്ഞനെ സംബന്ധിച്ചും പരാർത്ഥം. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അജ്ഞന്റെ പ്രവർത്തനം ആത്യന്തികമായി തോർത്തത്. അജ്ഞനെ സംബന്ധിച്ച് പരനുണ്ട്, പക്ഷെ ഒന്നും പരാർത്ഥമില്ല. ഞാനെ സംബന്ധിച്ചാണെങ്കിലും പരമില്ല, അതുകൊണ്ട് പരാർത്ഥം. അതുകൊണ്ട് സർവത്ര പ്രവൃത്തി ഇച്ഛ കർമ്മങ്ങളെല്ലാം ആത്മാർത്ഥമാണ്. വിദ്യ വിഷയ ആത്മാർത്ഥം ഇതിനാണ് പറഞ്ഞത്. ആത്മകാമം എന്ന് പറയുന്നത് അജീവകാമത്തിന് വേണ്ടിയാണ്, പരമാത്മകാമത്തിന് വേണ്ടിയല്ല, പരമാത്മസുഖത്തിന് വേണ്ടിയല്ല. അങ്ങനെയല്ല ശ്രുതിയുടെ താല്പര്യം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നു തത്കേനകം പശ്യ. എപ്പോഴും ഭാഷകാരനാണ് ആവർത്തിക്കുന്ന വാക്യമാണ്. ഇവിടെ പറയുന്നത് ജീവനല്ല ജീവസാക്ഷി. എന്ത് കർണങ്ങളെ കൊണ്ട് എന്തിനെ കാണും, എന്തിനെ അനുഭവിക്കും? ജീവൻ തന്റെ മനസ്സുകൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നു, അനുഭവിക്കുന്നു, പ്രവർത്തിക്കുന്നു, മറ്റുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അതിൽ നിന്ന് തന്റെ സുഖത്തെ അനുഭവിക്കുന്നു. പക്ഷേ ആ ജീവസാക്ഷി എന്തുകൊണ്ട് എന്തിനെ കാണും, അറിയും, പ്രവർത്തിക്കും? പരാർത്ഥമായ പ്രവൃത്തി ഇല്ല. തത്വജ്ഞനാണെങ്കിലോ സ്നേഹം നാനാസ്തി കിഞ്ചന. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോടുകൂടെ നാനാസ്തമില്ല. പിന്നെങ്ങനെ പരന് വേണ്ടി പ്രവർത്തിക്കും? ലോകക്ഷേമം പിന്നെ എങ്ങനെ ചെയ്യും? നമ്മൾ ധരിക്കുന്ന രീതി ചെയ്യുന്നു. തത്വജ്ഞൻ ലോകക്ഷേമം പ്രവർത്തിക്കാം, പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം ശരിയല്ലെന്ന് അവിടെ പറയുന്നു. നമ്മൾ ധരിക്കുന്ന എന്താണ്? അന്യനെ കണ്ടുകൊണ്ട് അന്യന് വേണ്ടി ചെയ്യുന്നു. ദേഹം നാനാസ്തികന തത്രക്കോ മുഹ കശോകം ഏകത്വം അനുപശിത. തത്വജ്ഞാനിയുടെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. തത്രക്കോ മുഹ കശോക, എന്തിന്റെ പോരായ്മ കൊണ്ടാണ്, എന്തിന്റെ കുറവ് കൊണ്ടാണ് ആ ഏകത്വത്തെ അനുഭവിക്കുന്നവൻ പ്രവർത്തിക്കുന്നത്? ആർത്തിത്വം ഉള്ളിടത്ത് തന്നെ പ്രവർത്തി എന്തെങ്കിലും നേടണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലല്ലേ നേടേണ്ടാവും. എന്ത് പോരായ്മയുള്ളതവൻ? അത്രപ്പോ മോഹശോക ശോകമോഹങ്ങളില്ലാത്തവൻ. എന്തിനു വേണ്ടി അവനത് ചെയ്യണം? അവനതിൻ്റെ ആവശ്യം വരുന്നില്ല. ഏകത്വമെന്ന് വശ്യത. അപ്പൊ തത്വജ്ഞനും അതിൽ പരാർത്ഥ പ്രവർത്തിക്കുന്നു. പിന്നെ ലോകവ്യവഹാരത്തിൽ ഇതെല്ലാം അജ്ഞനും പ്രവർത്തിക്കുന്നു അന്യനു വേണ്ടി. അതേ അജ്ഞൻ തന്നെ പറയുന്നു തത്വജ്ഞനും അന്യനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതൊന്നും തത്വകഥനമല്ല, ഭ്രാന്തി കഥനങ്ങളാണ്. വിദ്യാദിനാ വിദ്യാവിഷയെ തത്പ്രതിഷേധാച്ച. അതിൻ്റെ വിദ്യാവിഷയത്തിൽ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ആത്മകാമനയില്ല. ആത്മാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ആത്മാവിനെയോ അവൻ കാമിക്കുന്നില്ല എന്ന ആത്മധർമ്മത്വം. അതുകൊണ്ട് ഈ പറയുന്ന സുഖങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നു. എന്റെ സുഖത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിന്റെ സുഖത്തിന് വേണ്ടിയാണെന്നെല്ലാം പറയുന്നിടത്ത് ഈ സുഖങ്ങളൊന്നും ആത്മസുഖമല്ല, ആത്മധർമ്മമല്ല, ഇത് അന്ധകരണധർമ്മങ്ങളാണ് ഈ സുഖങ്ങളെല്ലാം. പലർക്കും ഒരു സംശയം, ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. കാരണം ഇങ്ങനെ പറയാറുണ്ട്, അന്ധകരണം സാത്വിക രാജസ താമസഭാവങ്ങളിലാണ്. അപ്പോൾ സാത്വികമായ അന്ധകരണത്തിൽ ആത്മാവിൻ്റെ സുഖം പ്രതിഫലിക്കുന്നതാണ് ഈ സുഖം നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയും. ആത്മാ പ്രതി ഇപ്പൊ പറയുന്നു ഇതൊന്നും ആത്മാവിന്റെ സുഖമല്ല, ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കുന്നു ചിലർ ചിന്തിക്കും, അങ്ങനെയും പറയുന്നു. ശുദ്ധ സാത്വിക വൃത്തിയിലുള്ള ആത്മപ്രതിയും ബാധിച്ചിട്ടും അത് തന്നെയാണ്. അപ്പൊ അത് ആത്മസുഖമല്ലേ, അവിടെ ഒരു ചോദ്യം വരും. അപ്പൊ ദുഃഖം അനുഭവിക്കുന്നത് അതിന് സമാധാനം പറയും, രാജസ താമസ വൃത്തികളിലൂടെ ആ പ്രകാശം അനുഭവപ്പെടുന്നത് ദുഃഖമായി അനുഭവപ്പെടും. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഈ സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെയാണ്. അവിടെ സാത്വിക രാജസ താമസ ഭാവങ്ങളോടുകൂടിയ പ്രകൃതിയെ ആശ്രയിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സുഖം ആവിദ്യകമാണ്, ആത്മസുഖമല്ല. അത് തന്നെ പറഞ്ഞു ഇവിടെ ഒരു ഉപാധിയെ സ്വീകരിക്കേണ്ടി വരും. ഉപാധിയിലൂടെ സുഖത്തെ അനുഭവിക്കുന്നു, ഉപാധിയിലൂടെ ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പൊ അത് വാസ്തവ സുഖവുമല്ല, വാസ്തവ ദുഃഖവുമല്ല, ആത്മസുഖമല്ല. അതുകൊണ്ടാണ് സുഖദുഃഖാദികളെ അന്ധകരണ ധർമ്മമാണെന്ന് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ നിരതിശയ സുഖം. കാരണം ഈ പറയുന്ന സുഖത്തെ അനുഭവിക്കുന്നതിന് ആ സുഖം ഉണ്ടാകുന്നതിനൊക്കെ അന്ധകരണം വേണം. അന്ധകരണം എന്ന് പറയുന്നിടത്ത് അവിടെ അത് ആവിദ്യകമായി ചിലര് വേറെ രീതി പറയുന്നു. ഇവിടെ നമ്മൾ സദാ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഖം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഊഹിക്കാം പിന്നെ ഇതിന്റെ പിന്നിൽ സുഖസ്വരൂപമായ ആത്മാവുണ്ട്. തിരിച്ചുചിന്തിക്കണം, ഇവിടെ സദാ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ദുഃഖരൂപിയായ ആത്മാവുണ്ടെന്ന് ചിന്തിക്കും. സുഖദുഃഖങ്ങളിൽ പക്ഷാഭേദമുണ്ട്. സുഖം അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതിന്റെ പിന്നിൽ സുഖസ്വരൂപമായ ആത്മാവുണ്ടെന്ന് തീരുമാനിച്ചാൽ, ദുഃഖം അനുഭവിക്കുന്നതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ദുഃഖിയായ ആത്മാവുണ്ടെന്ന് കൽപ്പിക്കേണ്ടത് മാത്രമല്ല, രാഗദ്വേഷാദികൾ കാമക്രോധാദികൾ എല്ലാം അനുഭവിക്കുമ്പോൾ ഇത് വെച്ച് ഊഹിക്കാം ഇതിന്റെ പിന്നിൽ കാമക്രോധാദിയായ ആത്മാവുണ്ട്. അങ്ങനെയാണ്, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ അനുഭവിക്കുന്ന സുഖമായാലും ദുഃഖമായാലും കാമക്രോധാദികൾ എന്തായാലും ഇത് സർവവും ആവിദ്യകമാണ്. സാക്ഷി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവിടെ പറയുമ്പോൾ എന്താണ്, അത് നിരതിശയ സുഖമാണ് അല്ലെങ്കിൽ നിരതിശയ ശാന്തിയാണ്, നിരുപാധികമായ ജ്ഞാനമാണ്, നിരുപാധികമായ സത്താണ് എന്നെല്ലാം പറയുന്നതാണ്. ആത്മധർമ്മത്വം, അതുകൊണ്ട് ഇതൊന്നും ആത്മധർമ്മമല്ല. അത് തന്നെ ഇവിടെ പറയുന്നു, മമ താവതിദം ബുദ്ധോ ഭവദ്ഭ്യോ എന്ന രോചതേ പ്രത്യക് പ്രവണയാ ദൃഷ്ട്യ സംസാരോ നാത്മനിക്ഷ്യതേ. ഇദം ബുദ്ധോ ഭവദ്ഭ്യോ എന്ന രോചതേ, ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് രോചകമായതുകൊണ്ട് അല്ലാത്തതും, അല്ലെങ്കിൽ സുഖൻ രോചകം, ഇവിടെ നമുക്ക് വിരോധമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസമില്ല, സുഖം നമുക്ക് വേണം എന്ന് പറയുന്നു. ഭഗവത്ഭ്യൂ എന്ന രോചത്തെ, പക്ഷെ ദുഃഖത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറും, എന്നാൽ അത് അനുഭവിക്കുന്നുമുണ്ട്. എവിടെ അനുഭവിക്കുന്നു? ആത്മസ്ഥമായി തന്നെ. സുഖം സ്വീകാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതി, ദുഃഖം പ്രതികൂലമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പരാതി. അതെല്ലാം ആത്മസ്ഥമായി അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ താത്വികമായ നില എന്താണ്? സുഖമായാലും ശരി ദുഃഖമായാലും ശരി, പറയുന്നു പ്രത്യേക പ്രവണയാ ദൃഷ്ട്യ സംസാരോ നാത്മനിക്ഷ്യതേ. നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ആവിദ്യക സംസാരമാണ്, ആവിദ്യകമായ സംസാരമാണ് അത്. പ്രത്യേക പ്രവണയാ ദൃഷ്ട്യ അതിനെ കുറിച്ച് പറയുന്നു, വിദ്വത് അനുഭവം സാധാരണ ബുദ്ധി എന്ന് പറയുന്നത് ബഹിർപ്രവണമാണ്, പരാഞ്ചി എന്ന് പറഞ്ഞാൽ ബഹിർമുഖമാണ് ദൃഷ്ടി. ആ ബഹിർമുഖമായ ദൃഷ്ടിയിലിരിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളെല്ലാം ആത്മസ്ഥമായി അച്ഛൻ കാണുന്നു, അനുഭവിക്കുന്നു. പക്ഷെ പ്രത്യക് പ്രവണം അന്തർമുഖമായ ദൃഷ്ടി, ആത്മ അനാത്മ വിവേകത്തോടുകൂടിയ ദൃഷ്ടി, അതാണ് പ്രത്യക് പ്രവണ ദൃഷ്ടി. ദൃഷ്ടി എന്ന് വെച്ചാൽ വിവേകം, ജ്ഞാനം. ഏതൊരു ജ്ഞാനമാണോ ജീവൻ ഇന്നതാണ്, അതിന്റെ തത്വം ഇന്നതാണ്, ജീവസാക്ഷി ഇന്നതാണ് എന്നിങ്ങനെ വേർതിരിക്കുന്നു, അതാണ് പ്രത്യേക ശ്രവണ ദൃഷ്ടി. ആ ദൃഷ്ടിയിലൂടെ കാണുമ്പോൾ എന്താണ് ഇത് ഈ പറയുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ ആത്മനീക്ഷതേ തന്നിൽ കാണുന്നില്ല. ഇതവിടെ താൻ ജീവനല്ല, അവിടെ താൻ ജീവസാക്ഷിയാണ്. ജീവസാക്ഷിയായിരിക്കുന്ന പരിശുദ്ധ ചൈതന്യമാണ് എന്ന് ആ വിവേകം ഇതേ പറയുന്നില്ല. വിവേകമാകുന്നു അസംഗത എന്ന് പറഞ്ഞു, അതും ഇത് വിവേകം തന്നെ. വിവേകമാകുന്ന വിവേകാസന ഭാഷകാരം, വിവേകമാകുന്ന വാളുകൊണ്ട് ഇതിനെ ഛേദിക്കും. വാസ്തവത്തിൽ സാക്ഷി ഇന്നത് ജീവ ഇന്നത് എന്ന് വേർതിരിച്ചറിയാൻ വേഗമായിട്ടാണ് അഭ്യാസം പ്രകാരം പ്രവണ ദൃഷ്ടി. വിവേകമാകുന്ന വാളുകൊണ്ട് ആ സാക്ഷിയിൽ നിന്നും ഈ ജീവനെ ഛേദിച്ച് നശിപ്പിക്കും. വിവേകത്തിന്റെ തലത്തിലാണ് അകല വേർതിരിക്കുമ്പോൾ പറയുന്നു സംസാരവും ആത്മനിശ്ചയം. ഈ പറയുന്നത് ഇതിന് സംസാരം എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ, അത് ആ ജീവ സാക്ഷിയിലില്ല. ഈ സാക്ഷിയുടെയും ഈ ജീവന്റെയും മധ്യത്തില് വിവേകം എന്ന് പറയുന്ന ഈ വാളില്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിലൊരർത്ഥം ഇല്ലാതെ. ഒരാള് പറയുന്നു ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി, എനിക്ക് സുഖദുഃഖങ്ങളൊന്നുമില്ല, എനിക്ക് ബന്ധമോക്ഷങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് ജീവഭാവത്തിലിരുന്നുകൊണ്ടാണെങ്കിൽ അതിനൊരർത്ഥം ആർക്കും പറയാം. അഹം ബ്രഹ്മാസ്മി എന്നാർക്കാ പറയാൻ കഴിയും. പക്ഷെ പറയുന്നവരാണ് നല്ല ജീവഭാവത്തെ കൂടാതെ ജീവഭാവത്തിലിരുന്നുകൊണ്ട് അതിനെ ഉറപ്പിച്ചുകൊണ്ടാ പറയുന്നത്. അഹംബുദ്ധി അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ സാങ്കേതികമായി പറയുന്നത് ബാധസമാനാധികരണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒരു തത്വജ്ഞൻ ഉപദേശിക്കുമ്പോൾ അവിടെ ആ ജീവഭാവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട്, ജീവഭാവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഒന്നും സംഭവിക്കില്ല എന്നാണ് ഉത്തരം. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? വിവേകം പോലെ അവിടെ പ്രവൃത്തി വേണം. പ്രവൃത്തിയിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പോകുന്നു, വേറെ എന്തെങ്കിലും സംഭവിക്കും. ഇവിടെ പാത്രം ഉണ്ടായി വരും, അല്ലാണ്ട് പാത്രം ഉണ്ടായി വന്ന് ഇല്ലാതെ പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചാൽ അവിടെ പാത്രം ഉണ്ടായി വരും. ഇരുട്ട് വെളിച്ചം കൊണ്ടുവന്നാൽ പാത്രം ഉണ്ടായി വരും. അപ്പൊ വിവേകത്തിനെ സംബന്ധിച്ച് വിവേകത്തിനൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ഭ്രാന്തിയെ മാറ്റുക, ഇരുള് മാറ്റുക. അതൊരു കാര്യമായിട്ടല്ലതാണ്. എന്തുകൊണ്ട് കാര്യമില്ല? ഇരുള് മാറുന്ന എന്തുകൊണ്ടൊരു ഫലമാകുന്നില്ല? കാരണം ഇരുളെന്ന് പറയുന്ന ഒരു വസ്തുവില്ല. ഒരു വസ്തുവിന് എന്തെങ്കിലും മാറ്റം വന്നാലേ നമുക്ക് അതിന്റെ ഫലമെന്ന് പറയാൻ പറ്റും. മണ്ണ് ഒരു വസ്തുവാണ്, അതിനൊരു മാറ്റം വന്നപ്പോൾ പാത്രമായി, അതിന് നമുക്കൊരു ഫലമെന്ന് പറയാം. നമ്മുടെ അനുഭവത്തിൽ വ്യവഹാരത്തിൽ ഫലം അങ്ങനെയുള്ളൂ, വസ്തുവിലേ സംഭവിക്കത്തുള്ളൂ. വെളിച്ചം വന്ന് ഇരുള് മാറി, എന്താ ഫലം? ഇല്ലാത്ത ഒന്ന് മാറി എന്ന് പറയും. ഇരുളിന് വസ്തു സ്വഭാവമുണ്ടോ? മറ്റേതെങ്കിലും ഒരു വസ്തുവിന്റെ സ്വഭാവത്തിന് വസ്തു സ്വഭാവമൊന്നുമില്ല. ഭ്രാന്തി മാറുന്ന അതുപോലെയാണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും. അതാണ് വിവേക കാര്യം എന്ന് പറയുന്നത്. വിവേക ഫലമെന്ന് പറയുന്നത് പോലും ശരിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിന്റെ ഫലമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വസ്തുതന്ത്രമെന്ന് പറയുന്നത്, കർത്തൃതന്ത്രമല്ല എന്ന് പറയുന്നു, കർമ്മഫലമല്ല എന്ന് പറയുന്നു. ഇവിടെ അതാ സൂചിപ്പിക്കുന്നു. വെളിച്ചം വന്ന് ഇരുള് മാറി പിന്നെ എന്തോ ഒന്നിനെ കൂടെ പ്രതീക്ഷിക്കും. അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നു. വെളിച്ചം ഇതിനങ്ങനെ ഒരു ഫലത്തെ ഉണ്ടാക്കുന്ന ഒന്നല്ല വെളിച്ചം. അതുപോലെയാണ് ഇവിടെയും എന്താണ് വിവേകം കൊണ്ട് ആ വിവേകത്തെ ഇല്ലാതാക്കുന്നു, ആ ജീവഭാവത്തെ നിഷേധിക്കുന്നു. ആ ജീവഭാവത്തെ അല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. ആ ജീവഭാവത്തെയല്ല തത്വമസി എന്ന് ഉപദേശിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ തന്നിൽ നയിച്ചതേ, പിന്നെ അവൻ തന്നിൽ ഇതിനെയൊന്നും കാണുന്നില്ല. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം താനെന്താണോ ആ സാക്ഷിഭാവമാണ്. അവിടെ അവൻ ഇതിനെ കാണുന്നില്ല. അനാത്മ രണ്ടിനെയും വേർതിരിച്ചിരുന്നു. അതിനെ തന്നെ സർവാത്മഭാവം എന്ന് വേറൊരു ഭാഷയിലും പറയും. അതുകൊണ്ട് ഇതൊന്നും ആത്മധർമ്മമല്ല. അതുകൊണ്ട് ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും ആത്മസുഖമല്ല, രണ്ട് സുഖമാണ്. ആത്മശബ്ദം രണ്ടർത്ഥത്തിനും പ്രയോഗിക്കും. ഒന്ന് ജീവസാക്ഷി, ഒരിടത്ത് ജീവൻ. ഇവിടെ ഏത് താല്പര്യത്തിലാണോ അത് ഉച്ചരിക്കുന്നത് ആ താല്പര്യത്തെ മനസ്സിലാക്കും. ആത്മാവ് സുഖസ്വരൂപമാണെന്ന് പറയും. എന്ന് പറയുമ്പോൾ അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്ന ജീവസാക്ഷി എന്നുള്ള അർത്ഥത്തിന്, ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ സുഖം എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന നിരതിശയ സുഖം എന്നുള്ള അർത്ഥത്തിലാണ്. അന്ധകരണ പരിണാമമായ സുഖം എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് മുമ്പ് പറഞ്ഞതുപോലെ എന്താണ്, കേവലം അന്ധകരണത്തിന്റെ സാത്വിക ഭാവങ്ങളാണ്. സാത്വിക ഭാവത്തിന്റെ അനുഭവത്തിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആത്മഛായ അതിന്റെ ആവശ്യമുണ്ട്. വെളിച്ചത്തിലല്ലേ എന്തായാലും കറുത്തതായാലും വെളുത്തതായാലും കാണണമെങ്കിൽ വെളിച്ചം വേണ്ടേ. സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കണമെങ്കിൽ വെളിച്ചം വേണ്ടി. ആ വെളിച്ചമാണ്, ആ വെളിച്ചത്തിന്റെ സഹായത്താലാണ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. അവിടെ നമുക്ക് ആ വെളിച്ചത്തെയും ആ സുഖത്തെയും വേർതിരിക്കാൻ വയ്യ, വേർതിരിച്ചറിയാൻ വയ്യ. അതുകൊണ്ട് പറയും എന്താണ്, അത് ആ വെളിച്ചത്തിന്റെ സുഖമാണ്. ഇത്രയും വെളിച്ചത്തിന്റെ സുഖം അതാണ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ വസ്തുവിൽ നിന്നും വെളിച്ചത്തെ വേർതിരിക്കാൻ പറ്റും. വസ്തുവിനെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആകും, അല്ലെങ്കിൽ ആ വസ്തുവിനെ നിന്ന് വേറൊരു വസ്തുവിനെ വേറെ പറയും. പക്ഷെ ഒരിക്കലും ആ വസ്തുവിൽ നിന്ന് വെളിച്ചത്തെ വേറാക്കാൻ കഴിയില്ല. ഇത് വസ്തു, ഇത് ഈ വസ്തുവിന്റെ വെളിച്ചം, അങ്ങനെ മാറ്റാൻ പറ്റില്ല. വെളിച്ചം ഇല്ലാതായ വിളക്കൂതി കിടിച്ചാൽ വെളിച്ചം ഇല്ലാതാവും. പിന്നെ വസ്തുവിന്റെ ദർശനം, വസ്തു പ്രത്യക്ഷത്തിൽ വസ്തുവിനെയും വെളിച്ചത്തെയും രണ്ടാക്കാൻ പറ്റില്ല. എന്താണ്, അത് വെളിച്ചത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ആത്മപ്രകാശത്തിൽ സർവവിഷയങ്ങളും അതിനോട് താതാത്മ്യമായ അനുഭവം, സുഖവും ദുഃഖവുമല്ല. അതുകൊണ്ടാണ് എല്ലാ അനുഭവത്തെയും പറയുന്നത് എന്റെ സുഖം എന്റെ ദുഃഖം സർവത്തെയും അതിനോട് താതാത്മ്യപ്പെട്ടിട്ട്. അത് അന്ധകരണ പരിണാമങ്ങളോട് ആത്മപ്രകാശം താതാത്മ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെതാണെന്ന് ധരിക്കരുത്. ആത്മപ്രകാശം ആത്മസ്വരൂപത്തിലാണ് ഇതെന്ന് ധരിക്കരുത്. പക്ഷെ ഇത് അദ്വൈതിയുടെ നിലപാട്. അദ്വൈതിയുടെ നിലപാടെന്ന് പറഞ്ഞാലും പോരാ, അദ്വൈതികളിൽ നിന്ന് പല ജാതികളുണ്ട്. ഇത് ഭാഷ്യകാരന്റെ നിലപാടാണ്, ഭാഷ്യത്തെ പിന്തുടരുന്ന ആചാര്യന്മാരുടെ നിലപാട്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ഭാഷ്യം, ഭാഷ്യവ്യാഖ്യാനം ആനന്ദഗിരി, ഭാഷ്യവ്യാഖ്യാനം വാർത്തികം, ഇതിൻ്റെ എല്ലാം സാരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആചാര്യന്മാരുടെ എല്ലാം ഈ സുഖദുഃഖാദികൾ, ജീവൻ, ജീവസാക്ഷി തുടങ്ങിയ സംബന്ധിച്ചുള്ള ഇവരുടെയൊക്കെ നിലപാടിലാണ് അദ്വൈതികളാണെന്ന് പറയുന്ന മറ്റ് ചില ആചാര്യന്മാരും മറ്റ് പലതും പറയുന്നുണ്ട്. അതിപ്പോ ഇവിടെ എടുത്തിട്ട് കാര്യം. പക്ഷെ ഗുരു പറയുന്നത് ശ്രദ്ധയുള്ള ശിഷ്യൻ കേൾക്കും. നമ്മൾ അധികം ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ കേൾക്കും. എന്തുകൊണ്ടാണ് ശ്രദ്ധ? പക്ഷെ എല്ലാവരും അത് കേൾക്കണമെന്നില്ല. ആ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ വീണ്ടും ചോദിക്കുക, അതങ്ങനെ ശരിയാകും. അതാണ് വീണ്ടും ചോദ്യം വരും. താർക്കിക സമയ വിരോധ ദൈവത്തമിരി ചെയ്തു. ഇവിടെ അദ്വൈതം മാത്രമാണ് സിദ്ധാന്തം, ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, ഒരുപാട് ആചാര്യന്മാരും ഋഷിമാരുണ്ട്. ഋഷയോ വിഭിന്ന പല ഋഷിമാരും. താർക്കിക സമയം, താർക്കിക സിദ്ധാന്തം, ഗൗതമ കണാദന്മാരുടെ അനുയായികൾ ഇങ്ങനെ പറയുന്നത് അവരുടെ ചിന്തയിൽ നോക്കുമ്പോൾ ഇവിടെ ശരിയാകുന്നില്ല. അവരും യുക്തിവാദികളാണ്, ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്. അവരെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റും. അവരുടെ ചോദ്യത്തിന് സമാനം പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിൽ വരുന്ന മറ്റു പല ചിന്തകൾ, ശിഷ്യന്മാർ പല തരത്തിലുണ്ടല്ലോ. ചിലർ ശ്രദ്ധയോടുകൂടി പറയുന്നത് ഗ്രഹിക്കാൻ ശ്രമിക്കും. ചിലർ അങ്ങനെയുള്ള കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ മാറി ചോദ്യങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അതിന് വിക്ഷേപമെന്ന് പറയും, മനസ്സിൻ്റെ വിക്ഷേപം. ശരിയായ തത്വത്തെയാണ് പറയുന്നത്. ആ തത്വത്തിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട അതിൻ്റെ അവിടെ ചോദ്യം വരത്തില്ല. പിന്നെ അവിടെ മനസ്സെന്ന് പറയുന്നത് തത്വത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കും, തത്വ അനുസന്ധാനം മാത്രം. പക്ഷെ മനസ്സ് ആ തത്വത്തിൽ ഏകാഗ്രപ്പെടുന്നെങ്കിൽ മനസ്സിൽ വികല്പങ്ങൾ വരും. അതിന് ഈ തത്വപ്രസംഗത്തിന്റെ ഇടയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിൽ വരുന്ന വികല്പങ്ങളാണ്. അതിനോരോ പേര് പറയുന്നു എന്നേ ഉള്ളൂ. സാംഖ്യനെന്ന്, ഗാർഹികനെന്ന്, ബൗദ്ധനെന്ന്, എല്ലാം എല്ലാവരുടെയും മനസ്സിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെയുള്ള വികല്പങ്ങൾ വരുന്നു? അത് മനസ്സിൻ്റെ ദോഷം എന്ന് പറയും. അതിൻ്റെ പരിഹാരങ്ങളായിട്ടാണ് മറ്റ് സാധനങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു വികല്പമാണ് കാർക്കിക സമീപനം. അതെന്താണ് കാർക്കികന്മാർ പറയുന്നത്? ഒരു ഈ ആത്മാവ് സുഖദുഃഖാദികളെ കുറിച്ചൊക്കെ ചിന്തിച്ച് പറയുന്ന ഈ സുഖദുഃഖാദികളെല്ലാം ആത്മധർമ്മം തന്നെ. ആത്മാവാരാണ് താൻ? ഇത് തൻ്റെ ധർമ്മമാണെന്ന് എങ്ങനെ തീരുമാനിച്ചു? പുറത്തെ പുസ്തകത്തിൽ നോക്കുക, പുസ്തകം വെളുത്തിരിക്കുന്നു. എന്താണത്? പുസ്തകത്തിൻ്റെ വർണ്ണം. അതെവിടെ ഇരിക്കുന്നു? പുസ്തകത്തിൽ ഇരിക്കുന്നു. പുസ്തകത്തിൽ അനുഭവപ്പെടുന്ന ഈ വർണ്ണത്തെ മേശയുടെ എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. അതിനവർ പറയുന്ന അവിടെ ഒരു സമാനാധികരണ്യുണ്ട്. അങ്ങനെ അത് പുസ്തകത്തിൽ തന്നെ കാണുന്നു, അല്ലെങ്കിൽ പുസ്തകത്തെ ആശ്രയിച്ചിരിക്കുന്നതായിട്ട് കാണും. ഒരേ ബോധത്തിൽ തന്നെ വരുന്ന എന്താണോ വെളുത്ത വർണ്ണമുള്ള പുസ്തകം, ഒരു ബോധത്തിൽ അവിടെ അഭേദമായും വരുന്നു. അതാണ് സമാനാധികരണം. ഇങ്ങനെ ഈ വർണ്ണം പുസ്തകത്തിന്റെ ഏതാണെന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? സ്വഅനുഭവം കൊണ്ട്. അനുഭവത്തെ കൊണ്ട് അത് തീരുമാനിച്ചെങ്കിൽ ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റും? എന്ത് യുക്തി കൊണ്ട് ഇതിനെ നിഷേധിക്കാൻ പറ്റും? അപ്പൊ അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. ഇത് വെളുത്ത പുസ്തകമാണെന്നേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതുപോലെ അനുഭവപ്പെടുന്നു, ഞാൻ ദുഃഖിയാണ്. നേരത്തെ പറഞ്ഞ ദുഃഖിദോഹം സുഖിദോഹം, ഞാൻ സുഖിമാനാണ്. അങ്ങനെയോ അല്ലെങ്കിൽ എന്നിൽ സുഖമുണ്ടെന്നോ എന്നെ ദുഃഖമുണ്ടെന്നോ രണ്ട് രീതിയിലും പറയാം. ഇവിടെ പുസ്തകത്തെ സംബന്ധിച്ച് പറയുന്നതാണ് പുസ്തകം വെളുത്തതാണ്, അല്ലെങ്കിൽ പുസ്തകത്തിൽ വെളുപ്പ് നിറം, രണ്ടും പറയാം. അതുപോലെ ഞാൻ സുഖിമാനാണ്, അല്ലെങ്കിൽ എന്നിൽ സുഖം. ഇതിലൊരു സമാനാധികരണ്യം. ബാഹ്യമായ വസ്തുക്കളിൽ എങ്ങനെയാണോ ഈ ഗുണഗുണികളെ അറിയുമ്പോൾ, വസ്തുവിനെയും അതിൻ്റെ ഗുണത്തെയും, വസ്തു പുസ്തകം അതിൻ്റെ ഗുണം വെളുപ്പ്, ഇതിനെ അറിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമാനാധികരണ്യം, ഒരു ഏകത്വം, ഒരു അഭേദത, അതിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ സുഖിയാണ് എന്നിങ്ങനെന്താ അനുഭവത്തിന് പ്രാമാണ്യം കൽപ്പിക്കുന്നില്ല. അനുഭവത്തെ തുടർന്നാണല്ലോ യുക്തി വരേണ്ടത്. അപ്പൊ യുക്തിക്കും പ്രാമാണ്യം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുക്തി ഇതാണ്: തന്നിൽ സുഖം ഇരിക്കാതെ, തന്നിൽ ദുഃഖം ഇരിക്കാതെ ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ തന്നിലാണ് തീരുമാനിക്കുന്നതിനെന്താ? അതിനവർ വളരെ നീണ്ട നീണ്ട അനുമാനം പറയും. ഇച്ഛാദേഹ ആത്മഗുണാഹ എന്നെല്ലാം പറയും, നീണ്ട അനുമാനങ്ങൾ അവർ പറയും. അതിൽ പ്രതിജ്ഞാ, ഹേതു, ഉദാഹരണം, ഉപനയനം, ദൃഷ്ടാന്തം, ഉപനയം, ദൃഷ്ടാന്തം, ഇങ്ങനെയുള്ള അവയവവാക്യങ്ങളിലൂടെ അതൊക്കെ അവർ സമർത്ഥിക്കും. അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ഒരു സാമാന്യ യുക്തിയല്ല, അന്യോ വ്യതിരേകങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കും. അവർ യുക്തി പ്രയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സാമാന്യമായി ചിന്തിച്ചാൽ അറിയ സുഖദുഃഖങ്ങൾ തന്നിലാണ്, ആത്മാവിലാണ് എന്ന് പറഞ്ഞാലോ കർത്തിയ സമയ വിരോധാദായിത്വം ചെയ്യുന്ന യുക്തിയാവി ആത്മനോ ദുഃഖിത്വ അനുഭവത്തെ. നിങ്ങളുടെ അനുഭവം, അനുഭവത്തുടർന്ന് വരുന്ന യുക്തി, ഇതെല്ലാം സംബന്ധമാണ്. യുക്തിയുണ്ടും ഇത് ആത്മാവിൽ സുഖദുഃഖങ്ങളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാർക്കികന്മാർ പറയുന്നതിനൊരു ശരിയുണ്ട്. അവരെന്താ പറയുന്നത്? എന്നിലാണ് സുഖദുഃഖങ്ങൾ എന്നാലും ശരിയാണ്. ആരാണ് താൻ ഈ ജീവൻ? ജീവനെയാണ് താൻ എന്നറിയുന്നത്. തന്നെ തന്നെയാണ് സുഖദുഃഖങ്ങൾ. ഇവിടെ ചർച്ച ചെയ്യുന്ന അതല്ല. അവർ പറയുന്നത് ആത്മാവിലാണ്. കാർക്കികന്മാർക്കത് പിടികിട്ടിട്ടില്ല. ആത്മഭാവം, ജീവൻ, ഈ രണ്ട് ഭാവങ്ങളെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജീവഭാവത്തെയും സാക്ഷിഭാവത്തെയും അവരുടെ വ്യക്തിക്ക് പിടികിട്ടില്ല. അതാണ് അവർക്ക് സംഭവിച്ച ഒരു കുഴപ്പം. അദ്വൈതത്തിന്റെ മേന്മ അത്. അദ്വൈതത്തിൽ ആ ജീവഭാവത്തെയും സാക്ഷിഭാവത്തെയും വേറെ ഇരിക്കും. പിന്നെ നിങ്ങളുടെ യുക്തിയിൽ വന്ന വിശകം എന്താണെന്ന് വ്യക്തമാക്കി തരും. എന്താണ്? നഹി ദുഃഖേന പ്രത്യക്ഷ ക്ഷീണ ആത്മനോ വിശേഷ്യത്വം പ്രത്യക്ഷാക്ഷയത്വം. കാർക്കികന്മാരിൽ പല കൂട്ടുകാരുണ്ട്. അതിന് ഒരു കൂട്ടരുണ്ട്, അവരെ ജരൻ നൈയായികന്മാരെന്ന് പറയും. പഴയ ആൾക്കാർ ജരൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നുള്ളത്. ആധുനികന്മാരുണ്ട്. അതിന് പഴയ ആൾക്കാരും വൈശേഷികന്മാരൊരു കൂട്ടർ പറയുന്നത് ഞാനെന്നറിയുന്ന ആത്മാവിനെ എന്നാണ്. വൈശേഷികന്മാരുടെ ചിലരുടെ അഭിപ്രായം അവരുടെ ജരൻ നൈയായികന്മാരുണ്ട് പഴയ ആൾക്കാർ. ഞാനെന്ന് സംശയലേശമന്യേ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നിൽ സുഖമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സുഖമുണ്ടെന്നാണ് അവർ സമർത്ഥിക്കുന്നത്. എന്നിൽ സുഖമുണ്ട് എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആത്മാവിൽ സുഖമുണ്ട്, ഇത് ആത്മശബ്ദത്തിന് ഞാനും നടത്തും, അതുകൊണ്ട് എന്നിൽ സുഖമുണ്ടെന്ന് ഞാൻ അർത്ഥം വരും. ആ അനുഭവത്തെയും നിഷേധിക്കുന്നുണ്ട്. പക്ഷെ അനുഭവങ്ങളൊന്നും ആത്മാവിനെ സംബന്ധിച്ചല്ല, ജീവനെ സംബന്ധിച്ചാണ്. ജീവനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, ജീവസാക്ഷിയെ സംബന്ധിച്ചല്ല. ഇക്കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഹി ദുഃഖേന പ്രത്യക്ഷ വിഷയണ ആത്മനോ വിശേഷ്യത്വം പ്രത്യക്ഷാവിഷയത്വ. ഇവിടെ ആത്മാവ് പ്രത്യക്ഷാവിഷയമാണ്. ഞാൻ ദുഃഖിയാണ്, എന്നിൽ ദുഃഖമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ജീവസാക്ഷിയല്ല വിശേഷ്യമായിരിക്കുന്നത്, മറിച്ച് കേവല ജീവനാണ്, സംസാരിയാണ്, സുഖദുഃഖാദികളോടുകൂടിയിരിക്കുന്നവനാണ്. ജീവസാക്ഷിയെപ്പോഴിതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അത് എന്തിനാ ഇങ്ങനെ ഒരു ജീവസാക്ഷി എന്ന് പറഞ്ഞു? അങ്ങനെ ഒരു ജീവസാക്ഷി അംഗീകരിച്ചേ മതിയാവും. ബോധ്യപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ ഒരു ബോധവും എൻ്റെ പിന്നിൽ വേണം. ജീവനെ തന്നെ താൻ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ആ അറിവ് തന്നെ അറിയിക്കുന്ന അറിവ് അതുണ്ടായാലേ പറ്റും. അതിനാണ് ജീവസാക്ഷി എന്ന് പറയും. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഭിത്തിയും ചിത്രവും പോയി. ഭിത്തിയില്ലാതെ ചിത്രരചന സാധ്യമല്ല. ഈ അനുഭവരൂപത്തിലുള്ള അനുഭവ സാക്ഷി അത് ഈ അനുഭവത്തിലൊന്നും പ്രകടമാകുന്നില്ല. അത് കേവലം അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നു, അനുഭവസ്വരൂപമായി തന്നെ നിൽക്കുന്നു. അതിന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദർപ്പണത്തിലെ ദൃശ്യം പോലെ അവിടെയൊക്കെ നമുക്ക് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല. കാരണം ദർപ്പണത്തിലെ ദൃശ്യം എന്ന് പറയുമ്പോൾ ദർപ്പണം വേറെ, ദൃശ്യം വരെ കാണുന്ന ഞാൻ വേറെ, ഭിത്തിയിലെ ചിത്രം എന്ന് പറയുമ്പോൾ ഭിത്തി വേറെ, ചിത്രം വേറെ, കാണുന്ന ഞാൻ വേറെ. ഇവിടെ അതല്ല, ഇവിടെ ജീവസാക്ഷി പിന്നെ ജീവൻ, ജീവന്റെ ദൃശ്യങ്ങൾ. ഇവിടെ ആ ജീവനെ ആശ്രയിച്ചുള്ള വിവേകം കൊണ്ട് വേണം ഇതിനെ വേർതിരിക്കാൻ. മറ്റിടത്ത് അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം ബാഹ്യമാണ്, കാണുന്ന താൻ വേറെയാണ്. ഇവിടെ ജീവസാക്ഷിയും ജീവനെയും വേർതിരിക്കാൻ വിവേകമേ ഉള്ളൂ, പ്രത്യക്ഷ വിഷയത്വം. അതുകൊണ്ട് മനസ്സിലാക്കുന്നു ആത്മാവ് ഈ അനുഭവത്തിന് വിഷയമല്ല. ഇവിടെ സുഖദുഃഖ അനുഭവങ്ങളുണ്ട്, അത് ജീവനെ ആശ്രയിച്ചാണ്. അവിടെ വിശേഷമായിരിക്കുന്നത് ജീവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ യുക്തി ശരിയല്ല എന്ന് പറഞ്ഞാൽ വിടുന്ന കൂട്ടത്തില്ല. തർക്കിക്കാൻ ബഹുമിടുക്കന്മാരാണ്. അതുകൊണ്ട് അവർ വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കും. നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതാണ് തുടർന്ന് വരുന്നത്.

ഹൃദയമായവാദിനാന്യാമിച്ഛാതി കാലികേവലേ അബോധോക്ഷ്യമസ്മാദ്യം വന്ധതി സന്തതി സംവധിപ്രാപ്താഞ്ചമുദ്ധരതി കർമ്മക്കരമേവേദോഹിതം പ്രണയതി ഹർത്തമിധോനാദാജ്ഞമാധത്തൈ ഹാസ്തം ദത്തരേ പുരസ്താരാധ്യാത്.